0: ഹേ ഹായ് ഹലോ ഗുഡ് ഗുഡ് ഗുഡ് മോർണിംഗ് മൈ ഡിയർ ആൻഡ് ഡിയറസ് ബ്യൂട്ടിഫുൾ ലിസ്ണേഴ്സ്. യെസ് യു ആർ ട്യൂൺഡ് ഇൻ ടു യുവർ ഫേവറേറ്റ് ഫ്രീക്വൻസി 90. ദിസ് ഇസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ കൃത്യം 7 മണിയായപ്പോൾ മോർണിംഗ് ബെല്ലടിച്ചുകൊണ്ട് നിങ്ങളുടെ സ്വന്തം ആർഷ്യമിറയും ഇവിടെ പ്രസൻ്റ് ആണ് കേട്ടോ. അപ്പോൾ നമ്മളുടെ മോർണിംഗ് വൈബ് ഒന്ന്, അല്ലെങ്കിൽ ദാ ഒരു മോർണിംഗിൻ്റെ ഒരു എനർജി ഒന്ന് പീക്കിലെത്തിക്കാനായിട്ടൊരു മോട്ടിവേഷൻ കോട്ടിലോട്ട് നമുക്ക് കടക്കാം കേട്ടോ.
1: എപ്പോഴും ട്രൈ ടു മെയിൻറ്റെയിൻ യുവർ സെൽഫ് ഇൻ ദാറ്റ്. അതായത് ഒരു നൂലിന്റെ മേളിൽ നമ്മളിങ്ങനെ നടക്കുന്ന പോലെയാണ് വിചാരിക്കുക. ദാറ്റ് ഇസ് ലൈഫ്. കാറ്റടിക്കും, അപ്പൊ ഒന്ന് താഴെ വീഴും, തിരിച്ചു കയറുക, തിരിച്ചും നൂലിൽ നടക്കുക. കീപ് വാക്കിംഗ്. നമ്മളെ തട്ടിയിടാൻ പലരും വരും. ചിലപ്പോൾ മുമ്പിൽ നിൽക്കുന്നവൻ ഇങ്ങനെ ടൈം ടൈം ടൈം ചെയ്ത് നമ്മളെ വീഴ്ത്തും. ഇറ്റ് ഹാപ്പൻസ്, ദാറ്റ് ഇസ് ലൈഫ്. പക്ഷെ നിങ്ങൾ വീണിട്ട് അത് തറയിൽ തന്നെ കിടന്ന You won't continue walking.
0: ശരിയല്ലേ, നമ്മുടെ പേളി ചേച്ചി പറഞ്ഞ പോലെ തന്നെ ഡോണ്ട് ഗീവ് അപ്പ്. നമ്മുടെ ഒരു ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു മൊമെന്റിൽ അങ്ങനെ സംഭവിച്ചില്ലെങ്കിൽ പോലും ഡെഫിനറ്റ്ലി കീപ് ഓൺ ട്രൈയിങ്. നമ്മുടെ ഒരു ടൈം എന്തായാലും ഹിറ്റ് ചെയ്യും, നമ്മുടെ ഹാർഡ് വർക്കിനുള്ള റിസൾട്ട് കിട്ടുക തന്നെ ചെയ്യും. സ്റ്റേ ട്യൂൺ ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരും അല്ല, മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി പേറാം.

വെൽക്കം ബാക്ക് ടു മോർണിംഗ് ബെൽ വിത്ത് മീ ആർ ഷെമിറ ഒളിയോൺ മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കുട്ടുകൂടാം. ഈ എട്ടുകാലിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കാര്യം തന്നെയാണ് എട്ടുകാലി കൂട് കൂട്ടുന്നത് രസകരമായിട്ടുള്ള ഒരു കാര്യം കേട്ടോ. കൂട് കൂട്ടി കൂട്ടി കൂട്ടി കൂട്ടി വരുമ്പോൾ അറ്റ് ദ ലാസ്റ്റ് പോയിന്റിൽ എല്ലാം കൂടെ തകിടം പറഞ്ഞ് താഴേക്ക് വീഴും. വീണ്ടും ഈ എട്ടുകാലി ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കും. പരാതിയില്ല, പരിഭവമില്ല, ഒന്നുമില്ല. അങ്ങനെ ട്രൈ ചെയ്ത് ഫൈനലി സക്സീഡിൽ എത്തുക തന്നെ ചെയ്യും. സോ 99% നമ്മൾ ട്രൈ ചെയ്തിട്ട് ആ ഒരു 1%ലായിരിക്കും നമ്മൾ ഗിവപ്പ് ചെയ്യുന്നത്. സോ ഡോണ്ട് ഗിവ് അപ്പ്, കീപ് ഓൺ ട്രൈയിങ്. ഡെഫിനറ്റ്ലി നമ്മളുടെ ഭാഗത്ത് ശരിയുണ്ടെങ്കിൽ നമ്മുടെ ഹാർഡ് വർക്ക് ഡെഫിനറ്റ്ലി റിസൾട്ട് കാണുക തന്നെ ചെയ്യും. സ്റ്റേ ട്യൂൺഡ് മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞു കൂട്ടുകൂടാൻ മറ്റാരുമല്ല, മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർ ഷെമീറ.

വെൽക്കം ബാക്ക് ടു മോർണിംഗ് ബെൽ വിത്ത് മീ ആർ ഷേമിറ ഒൺലി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. യെസ്, നമ്മുടെ SMS ക്വസ്റ്റ്യന്റെ ടൈം ആയിട്ടുണ്ട്. സോ ഇന്നത്തെ SMS ക്വസ്റ്റ്യൻ ദാ പിടിച്ചോളൂ. വിച്ച് ആസിഡ് ഈസ് പ്രസന്റ് ഇൻ കർഡ്? തൈരിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതാണ് എന്നതാണ് ഇന്നത്തെ നമ്മുടെ SMS ക്വസ്റ്റ്യൻ. ഐ റിപ്പീറ്റ്, വിച്ച് ആസിഡ് ഈസ് പ്രസന്റ് ഇൻ കർഡ്? അപ്പോൾ ഒട്ടും സമയം കളയാതെ നിങ്ങളുടെ ഉത്തരങ്ങൾ യെസ് നമ്മുടെ ഒഫീഷ്യൽ വാട്സ്ആപ്പ് നമ്പർ ആയിട്ടുള്ള 9072879090 എന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്യാവുന്നതാണ്. ഐ റിപ്പീറ്റ്, 9072879090 എന്ന നമ്പറിലേക്ക് ഉത്തരങ്ങൾ വാട്സ്ആപ്പ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഉത്തരങ്ങൾ വാട്സ്ആപ്പ് ചെയ്യുമ്പോൾ നിങ്ങളുടെ പേരും സ്ഥലവും ഒന്ന് മെൻഷൻ ചെയ്യാൻ കൂടെ മറക്കരുത്. നല്ല ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് ട്രാക്കുകൾക്ക് ശേഷം വീണ്ടും കണക്ട് ചെയ്യാം. ഇത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരുമല്ല, മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷേ മീറ.

வெல்கம் பேக் டு மார்னிங் பெல் வித் மீ ஆர் ஷேமிரா ஒலி ஆன் மை ரேடியோ 90 FM. கேட்டறிஞ்ஞ கூட்டு கூடாம். யெஸ் நமக்கு இன்னொரு விஷஸ் வந்துட்டுண்ட் கேட்டோ. அதுரு எந்த பாரு வெட்டிங் ஆனிவர்சரி விஷஸ் ஆன. 25 வருஷம் வளர சக்சஸ்ஃபுல்லி கம்ப்ளீட் செய்த ரெண்டு வக்திகளுண்ட் கேட்டோ, ஸ்மிதையும் அதுபோல தான் மனுவேட்டனும். ஸோ அவருடைய ரெண்டுபேருடையும் 25 வருஷத்தை கோல்டன் ആയിട്ടുള്ള ഒരു എന്താ പറയുക, ഒരു ലൈഫ് അടിപൊളിയായിരുന്നു. സോ മനുവേട്ടനാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത് സ്മിതയ്ക്ക് വേണ്ടി പ്രത്യേകമായിട്ട്, അല്ലെങ്കിൽ സ്മിത ചേച്ചിക്ക് വേണ്ടി പ്രത്യേകമായിട്ടുള്ള വിഷസ് അറിയിക്കണം എന്ന് പറഞ്ഞിട്ട്. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് കുറ്റങ്ങളും കുറവുകളൊക്കെ മനസ്സിലാക്കി മുന്നോട്ട് പോയി ആ ഒരു ഫാമിലി ലൈഫ് വളരെ സക്സസ്ഫുള്ളി കംപ്ലീറ്റ്, അല്ലെങ്കിൽ ഒരു 25 ഇയേഴ്സ് കംപ്ലീറ്റ് ചെയ്ത് നിൽക്കുന്നതിൻ്റെ ഒരു നിറവ് സന്തോഷം എല്ലാം ആ ഒരു കോൺവെർസേഷനിലുണ്ടായിരുന്നു. അത് കേട്ടപ്പോൾ എനിക്കും സന്തോഷമായി. സോ മൈ റേഡിയോ 90 FM-ലെ എൻ്റെ ക്രൂ മെമ്പേഴ്സിൻ്റെ വകയും ഞങ്ങളുടെ ടീമിൻ്റെ വകയും അതുപോലെ തന്നെ എൻ്റെ വ്യക്തിപരമായിട്ടുള്ള പേരിലും ആനിവേഴ്സറിയുടെ എല്ലാ വിഷസും നേർന്നുകൊണ്ട് നമുക്ക് തിരിച്ചു വരാം കുറച്ച് നല്ല മനോഹരമായിട്ടുള്ള പാട്ടുകൾ കേട്ടിട്ട്. ഇത് മൈ റേഡിയോ 90 FM, കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരുമല്ല മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷേ മീറ.

0: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ കൂട്ടുകൂടാ.
1: നമസ്കാരം, ഞാൻ തൃശൂർ മെഡിക്കൽ കോളേജ് ജനറൽ മെഡിസിൻ വിഭാഗം പ്രൊഫസർ ഡോക്ടർ രാധിക എം. ഷിഗല്ലയെക്കുറിച്ച് നമ്മുടെ സമൂഹത്തിൽ ആശങ്ക വർദ്ധിച്ചു വരികയാണല്ലോ. ഷിഗല്ല അണുബാധ ഒഴിവാക്കാൻ ചില ലളിതമായ മുൻകരുതലുകൾ പങ്കുവയ്ക്കാം. ശൗചാലയം ഉപയോഗിച്ചതിന് ശേഷം സോപ്പും വെള്ളവും ഉപയോഗിച്ച് കൈകൾ നന്നായി കഴുകുക. സുരക്ഷിതവും ശുദ്ധവുമായ കുടിവെള്ളം മാത്രം ഉപയോഗിക്കുക. വെള്ളത്തിന്റെ ഗുണമേന്മയെക്കുറിച്ച് സംശയമുണ്ടെങ്കിൽ അത് തിളപ്പിച്ചോ ശുദ്ധീകരിച്ചോ മാത്രം ഉപയോഗിക്കുക. പഴങ്ങളും പച്ചക്കറികളും കഴിക്കുന്നതിന് മുമ്പ് നന്നായി കഴുകുക. ഭക്ഷണം നന്നായി പാകം ചെയ്ത് കഴിക്കുക. സ്വിമ്മിംഗ് പൂളിലോ തടാകങ്ങളിലോ ജലാശയങ്ങളിലോ മറ്റോ ഉള്ള വെള്ളം വിഴുങ്ങാതിരിക്കുക. അടുക്കളയും ശൗചാലയവും ഉൾപ്പെടെയുള്ള ഉപരിതലങ്ങൾ പതിവായി വൃത്തിയാക്കി അണുവിമുക്തമാക്കുക. ഷിഗല്ല എളുപ്പത്തിൽ പകരുന്നതിനാൽ കുട്ടികൾക്ക് ശരിയായ കൈകഴുകൽ ശീലം പരിശീലിപ്പിക്കുക. വയറിളക്കമുണ്ടെങ്കിൽ പൂർണ്ണമായും സുഖം പ്രാപിക്കുന്നതുവരെ സ്കൂളിലേക്കോ ജോലിക്കോ പോകാതിരിക്കുക. മറ്റുള്ളവർക്ക് ഭക്ഷണം തയ്യാറാക്കുന്നതും വയറിളക്കമുള്ളവർ ഒഴിവാക്കേണ്ടതാണ്.

വെൽക്കം ബാക്ക് ടു മോർണിംഗ് ബെൽ വിത്ത് മീ ആർ ഷേമിറ ഓൺലി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. യെസ്, നമ്മൾ ഈ റീസെന്റ് എല്ലാവരും കണ്ടൊരു മൂവി ആയിരിക്കും ഈ വാഴ 2 എന്ന് പറഞ്ഞ മൂവി. ആ ഒരു മൂവി അടിപൊളിയായിരുന്നു, ഭയങ്കര സൂപ്പർ ഹിറ്റ് ആയിട്ട് പോയതായിരുന്നു. അതിനകത്തൊരു സീനുണ്ട്, കുട്ടികളെ നിയന്ത്രണം വിട്ടിട്ട് അധ്യാപകനെ ആക്രമിക്കുന്ന ഒരു സീനാണ് കേട്ടോ. ആ ഒരു സീനിനകത്ത് കാണിക്കുമ്പോൾ ശരിക്കും റിയൽ ലൈഫിൽ ഇതൊക്കെ സംഭവിക്കുന്നുണ്ട്. കുട്ടികളുടെ ഇടയിലെ ലഹരി ഉപയോഗം ഭയങ്കരമായിട്ട് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഈ കുട്ടികൾക്ക് ലഹരി എത്തിച്ചു കൊടുക്കുന്ന ഒരു ഏജന്റ് തന്നെ, അല്ലെങ്കിൽ ഒരു കണ്ണി തന്നെ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് കേട്ടോ. ഫ്രണ്ട്സ് എല്ലാവരും കൂടെ കൂടുമ്പോൾ ഒരു രസത്തിന് തുടങ്ങുന്നതായിരിക്കാം, പക്ഷെ നമുക്ക് ഒരിക്കലും അത് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള വലിയ വിപത്ത്, അല്ലെങ്കിൽ നമ്മുടെ ലൈഫിനെ തന്നെ ഭയങ്കരമായിട്ട് നെഗറ്റീവ്ലി അഫക്ട് ചെയ്യുന്ന ഒരു ഫാക്ടറായിട്ട് മാറാനായിട്ട് ഇത് വല്ലാതെ സഹായിക്കുന്ന ഒരു ഘടകം തന്നെയാണ് കേട്ടോ. ലഹരി ഒരു നിമിഷത്തെ സന്തോഷം തരാം, പക്ഷെ ജീവിതം മുഴുവൻ കണ്ണീരും സമ്മാനിക്കും കേട്ടോ. കേരളത്തിൽ മയക്കുമരുന്ന് ഉപയോഗം ആശങ്കാജനകമായിട്ട് വർദ്ധിച്ചു വരികയാണ് കേട്ടോ ഇപ്പോൾ. പ്രത്യേകിച്ച് വിദ്യാർത്ഥികളെയും യുവാക്കളെയും ലക്ഷ്യമിട്ടാണ് ലഹരി മാഫിയ പ്രവർത്തിക്കുന്നത്. ലഹരി ഒരാളുടെ ആരോഗ്യം മാത്രമല്ല, കുടുംബം, വിദ്യാഭ്യാസം, ജോലി, സൗഹൃദം, സമൂഹം എന്നിവയും തകർക്കുന്നു. നോ എന്ന് പറയാനായിട്ടുള്ള ധൈര്യമാണ് ഏറ്റവും വലിയ പ്രതിരോധം. നല്ല കൂട്ടുകെട്ടും കുടുംബത്തിന്റെ കരുതലും ബോധവൽക്കരണവുമാണ് ലഹരിക്കെതിരെ വലിയൊരു ആയുധമായിട്ട് നമുക്ക് എടുക്കാനായിട്ട് സാധിക്കുന്നത്. സംസാരിക്കാം നമുക്ക് അതിനെക്കുറിച്ച്. അതിന് മുൻപ് കുറച്ച് നല്ല മനോഹരമായിട്ടുള്ള പാട്ടുകൾ കേട്ടിട്ട് തിരിച്ചു വരാം. ഇത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരും അല്ല മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷേ മേറ.

വെൽക്കം ബാക്ക് ടു മോർണിംഗ് വെൽ വിത്ത് മീ ആർ ഷേമി റൗളിയോൺ മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. ഇപ്പോ കേരളത്തിൽ വിദ്യാർത്ഥികളിലും യുവാക്കളിലും ലഹരി ഉപയോഗം ഇങ്ങനെ വർദ്ധിച്ചു വരുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് കേട്ടോ. പലരും കൗതുകത്തിനോ കൂട്ടുകാരുടെ നിർബന്ധത്തിനോ വഴങ്ങിയാണ് ഇത് തുടങ്ങുന്നത്. പക്ഷെ പിന്നീട് അതൊരു ശീലമാവുകയും ജീവിതം നിയന്ത്രിക്കുകയും ചെയ്യുന്നു. ഓർക്കുക, ഒരു നോ പറയാനായിട്ടുള്ള ധൈര്യമാണ് നമ്മളുടെ ജീവിതം രക്ഷിക്കുന്ന ഒരു ഫാക്ടർ. ഇന്ന് കേരളത്തിൽ ലഹരി ഉപയോഗം വലിയ സാമൂഹിക വെല്ലുവിളിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. വാർത്തകളിൽ ദിവസവും കേൾക്കുന്നത് സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾ മുതൽ യുവാക്കളും ലഹരിയുടെ വലയത്തിൽപ്പെട്ട സംഭവങ്ങളാണ്. കൗതുകം അല്ലെങ്കിൽ കൂട്ടുകാരുടെ സമ്മർദ്ദം, ഒരു തവണ പരീക്ഷിക്കാമെന്ന ചിന്ത, ഇതൊക്കെയാണ് പലരുടെയും തുടക്കം. പക്ഷെ ഒരു തവണ തുടങ്ങിയാൽ അതിൽ നിന്ന് പുറത്തു വരുന്നത് അത്ര എളുപ്പമല്ല കേട്ടോ. ലഹരി ഒരാളുടെ ആരോഗ്യം മാത്രമല്ല, കുടുംബത്തെയും സൗഹൃദത്തെയും പഠനത്തെയും ജോലിയെയും സ്വപ്നങ്ങളെയും തകർക്കുന്നു. ജീവിതം ആഘോഷിക്കാനുള്ളതാണ് ലഹരിക്ക് അടിമപ്പെടാതിരിക്കുന്നതാണ് ഏറ്റവും അത്യുത്തമം. എന്തായാലും കുറച്ച് നല്ല മനോഹരമായിട്ടുള്ള പാട്ടുകൾ കേട്ടിട്ട് തിരിച്ചു വരാം. ഇത് മൈ റേഡിയോ 90 FM ആണ്, കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരും അല്ല, മോർണിംഗ് വെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷേ മീറ.

നമസ്കാരം. ഞാൻ തൃശൂർ മെഡിക്കൽ കോളേജ് ജനറൽ മെഡിസിൻ വിഭാഗം പ്രൊഫസർ ഡോക്ടർ രാധിക എം. ഷിഗല്ലയെക്കുറിച്ച് നമ്മുടെ സമൂഹത്തിൽ ആശങ്ക വർദ്ധിച്ചു വരികയാണല്ലോ. ഷിഗല്ല അണുബാധ ഒഴിവാക്കാൻ ചില ലളിതമായ മുൻകരുതലുകൾ പങ്കുവയ്ക്കാം. ശൗചാലയം ഉപയോഗിച്ചതിന് ശേഷം സോപ്പും വെള്ളവും ഉപയോഗിച്ച് കൈകൾ നന്നായി കഴുകുക. സുരക്ഷിതവും ശുദ്ധവുമായ കുടിവെള്ളം മാത്രം ഉപയോഗിക്കുക. വെള്ളത്തിന്റെ ഗുണമേന്മയെക്കുറിച്ച് സംശയമുണ്ടെങ്കിൽ അത് തിളപ്പിച്ചോ ശുദ്ധീകരിച്ചോ മാത്രം ഉപയോഗിക്കുക. പഴങ്ങളും പച്ചക്കറികളും കഴിക്കുന്നതിന് മുമ്പ് നന്നായി കഴുകുക. ഭക്ഷണം നന്നായി പാകം ചെയ്ത് കഴിക്കുക. സ്വിമ്മിംഗ് പൂളിലോ തടാകങ്ങളിലോ ജലാശയങ്ങളിലോ മറ്റോ ഉള്ള വെള്ളം വിഴുങ്ങാതിരിക്കുക. അടുക്കളയും ശൗചാലയവും ഉൾപ്പെടെയുള്ള ഉപരിതലങ്ങൾ പതിവായി വൃത്തിയാക്കി അണുവിമുക്തമാക്കുക. ഷിഗല്ല എളുപ്പത്തിൽ പകരുന്നതിനാൽ കുട്ടികൾക്ക് ശരിയായ കൈകഴുകൽ ശീലം പരിശീലിപ്പിക്കുക. വയറിളക്കമുണ്ടെങ്കിൽ പൂർണ്ണമായും സുഖം പ്രാപിക്കുന്നതുവരെ സ്കൂളിലേക്കോ ജോലിക്കോ പോകാതിരിക്കുക. മറ്റുള്ളവർക്ക് ഭക്ഷണം തയ്യാറാക്കുന്നതും വയറിളക്കമുള്ളവർ ഒഴിവാക്കേണ്ടതാണ്.

ഒരു തവണ മാത്രം ഫ്രണ്ട്സ് എല്ലാവരും ചെയ്യുന്നു, ഒന്നും സംഭവിക്കില്ല. ഇങ്ങനെ തുടങ്ങുന്ന പല ശീലങ്ങളും പിന്നീട് ജീവിതം നിയന്ത്രിക്കുന്ന അവസ്ഥയിലേക്ക് മാറുന്നുണ്ട്. വെൽക്കം ബാക്ക് ടു മോർണിംഗ് ബെൽ വിത്ത് മീ ആർ ഷെമീറ, ഒൺലി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. ഒരു സുഹൃത്ത് നിങ്ങളെ ഉയർത്തിപ്പിടിക്കാനായിരിക്കണം, താഴേക്ക് വലിച്ചെറിയാനായിരിക്കരുത്. ലഹരിയിലേക്ക് യുവാക്കളെ നയിക്കുന്ന പ്രധാന കാരണം തെറ്റായിട്ടുള്ള കൂട്ടുകെട്ടും കൗതുകവുമാണ്. ഈ സോഷ്യൽ മീഡിയയിലൂടെയും പാർട്ടികളിലൂടെയും പലപ്പോഴും ഇതിന്റെ സ്വാധീനം കൂടുന്നു. യാഥാർത്ഥ്യ സ്റ്റൈൽ ലഹരി ഉപയോഗിക്കുന്നതിലല്ല, സ്വന്തം സ്വപ്നങ്ങൾ നേടിയെടുക്കുന്നതിലാട്ടോ. ഇന്ന് ലഹരി വസ്തുക്കൾ പല രൂപത്തിലും എത്തുന്നുണ്ട്. ചിലത് മധുര പലഹാരങ്ങൾ പോലെ, ചിലത് ഇ സിഗരറ്റുകൾ പോലെ, ചിലത് സാധാരണ വസ്തുക്കളായി പോലും തോന്നാം. അതുകൊണ്ട് ജാഗ്രത വളരെ പ്രധാനമാണ്. ഓർക്കുക, യഥാർത്ഥ സുഹൃത്ത് നിങ്ങളെ തെറ്റായ വഴിയിലേക്ക് നയിക്കില്ല, ഇല്ല എന്ന് ആത്മവിശ്വാസത്തോടെ പറയാൻ പഠിക്കൂ. കാരണം ഒരു നോ ചിലപ്പോൾ നിങ്ങളുടെ മുഴുവൻ ഭാവിയെയും രക്ഷിച്ചേക്കാം. തിരിച്ചു വരാം നല്ല ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് ട്രാക്കുകൾക്ക് ശേഷം. ഇത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരുമല്ല, മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മീറ.

0: ഈ കുട്ടികളുടെ സ്വഭാവത്തിൽ പെട്ടെന്നുള്ള മാറ്റങ്ങൾ കണ്ടാൽ അവഗണിക്കരുത് കേട്ടോ. വെൽക്കം ബാക്ക് ടു മോർണിംഗ് വെൽ വിത്ത് മീ ആർ ഷേ മീറ ഒളി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. സംസാരിച്ചുകൊണ്ടിരുന്ന വിഷയം ലഹരിയെ കുറിച്ചായിരുന്നു. ഈ പഠനത്തിൽ താല്പര്യം കുറയുക, ഒറ്റപ്പെടാൻ ശ്രമിക്കുക, വീട്ടിൽ നിന്ന് പണം നഷ്ടപ്പെടുക, അമിത ദേഷ്യം അല്ലെങ്കിൽ വിഷാദം എന്നിവ ലഹരി ഉപയോഗിക്കുന്നതിൻ്റെ മുന്നറിയിപ്പുകളാണ് കേട്ടോ. കുട്ടികളോട് സംസാരിക്കുക, സമയം ചെലവഴിക്കുക, ശിക്ഷിക്കുന്നതിന് പകരം മനസ്സിലാക്കാൻ ശ്രമിക്കുക. കുടുംബത്തിൻ്റെ സ്നേഹമാണ് ഏറ്റവും വലിയ പ്രതിരോധം. ഒരു കുട്ടിയുടെ ജീവിതം മാറ്റാൻ ചിലപ്പോൾ നല്ലൊരു സംഭാഷണം മാത്രം മതി കേട്ടോ. കുട്ടിയുടെ സ്വഭാവത്തിൽ പെട്ടെന്ന് മാറ്റം, പഠനത്തിൽ താല്പര്യക്കുറയുക, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വീട്ടിൽ നിന്ന് പണം നഷ്ടപ്പെടുക, അമിത ദേഷ്യം, ഒറ്റപ്പെടൽ, ഇതെല്ലാം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു മുന്നറിയിപ്പ് തന്നെയാണ്. ഇത്തരം സാഹചര്യങ്ങളിൽ കുറ്റപ്പെടുത്തുകയോ ശിക്ഷിക്കുകയോ ചെയ്യുന്നതിന് പകരം അവരോട് സംസാരിക്കുകയാണ് വേണ്ടത്. അവർ പറയുന്നത് കേൾക്കുക, സമയം ചെലവഴിക്കുക, അവരുടെ സുഹൃത്തുക്കളെയും ജീവിത രീതികളെയും കുറിച്ച് അറിയാൻ ശ്രമിക്കുക. കുടുംബത്തിന്റെ സ്നേഹവും വിശ്വാസവും കുട്ടികളെ പല അപകടങ്ങളിൽ നിന്നും രക്ഷിക്കൂട്ടോ. കുട്ടികൾക്ക് ഏറ്റവും വലിയ സുരക്ഷിത സ്ഥലം അവരുടെ വീടായിരിക്കണം, അത് അവർക്കും ബോധ്യമുണ്ടായിരിക്കണം. സോ അങ്ങനെ വരുമ്പോൾ കുട്ടികൾക്ക് ഇങ്ങനത്തെ ലഹരി അല്ലെങ്കിൽ ആതൊരു ലഹരി അല്ലാതെ സ്വന്തം കുടുംബം ലഹരിയാവാനായിട്ടുള്ള ഒരു പോസിബിലിറ്റി കൂടുതലാണ്. തിരിച്ചു വരാം നല്ല ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് ട്രാക്കുകൾക്ക് ശേഷം. ഇത് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞു കൂട്ടുകൂടാൻ മറ്റാരും അല്ല, മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷേ മീറ.
1: ലഹര സപ്നോ കി കൈസെ ഗിനൂ.

ലഹരി ഒരു വ്യക്തിയെ മാത്രമല്ല ഒരു കുടുംബത്തെയും സമൂഹത്തെയും ബാധിക്കുന്നു. വെൽക്കം ബാക്ക് ടു മോർണിംഗ് വെൽ വിത്ത് മീ ആർ ഷേമിറ ഒള്ളി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. ലഹരി ഉപയോഗം തലച്ചോറിന്റെ പ്രവർത്തനത്തെ ബാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഓർമ്മശക്തി കുറയാം, പഠനത്തിലും ജോലിയിലും ശ്രദ്ധ നഷ്ടപ്പെടാം. ചിലപ്പോൾ അക്രമ സ്വഭാവം, വിഷാദം, അപകടങ്ങൾ, കുറ്റകൃത്യങ്ങൾ എന്നിവയ്ക്കും ഇത് കാരണമായേക്കാം കേട്ടോ. ഒരു വ്യക്തിയുടെ തെറ്റായിട്ടുള്ള തീരുമാനം പലപ്പോഴും ഒരു കുടുംബത്തിന്റെ സമാധാനം നഷ്ടപ്പെടുത്താം. മാതാപിതാക്കളുടെ കണ്ണീരും സഹോദരങ്ങളുടെ വേദനയും സുഹൃത്തുക്കളുടെ നഷ്ടബോധവും ഇതെല്ലാം ലഹരി സൃഷ്ടിക്കുന്ന യാഥാർത്ഥ്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ ലഹരിയെ ഒരു ഫാഷനോ ട്രെൻഡോ ആയി കാണാതെ ഒരു വലിയ അപകടമായി കാണേണ്ട സമയമാണിത് കേട്ടോ. തിരിച്ചുവരാം നല്ല മനോഹരമായിട്ടുള്ള പാട്ടുകൾക്ക് ശേഷം. ഇത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരുമല്ല മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി നീറ.

വെൽക്കം ബാക്ക് ടു മോർണിംഗ് ബെൽ വിത്ത് മീ ആർ ഷേമിറ ഒളിയോൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. ജീവിതം ഒരു മനോഹര യാത്രയാണ്, അത് ലഹരിക്ക് കൈമാറരുതുട്ടോ. നിങ്ങളുടെ സ്വപ്നങ്ങൾക്കും മാതാപിതാക്കളുടെ പ്രതീക്ഷകൾക്കും നിങ്ങളെ സ്നേഹിക്കുന്ന ആളുകൾക്കും നിങ്ങളെ ആവശ്യമുണ്ട്. ഒരു നിമിഷത്തെ തെറ്റായിട്ടുള്ള തീരുമാനം ഒരു ജീവിതകാലത്തെ നഷ്ടമാക്കരുത്. ആരെങ്കിലും ലഹരിയുടെ പിടിയിലാണെങ്കിൽ അവരെ ഒറ്റപ്പെടുത്തരുത്, പരിഹസിക്കരുത്. സഹായം തേടാൻ പ്രോത്സാഹിപ്പിക്കുക. സമയത്ത് ലഭിക്കുന്ന സഹായം ഒരാളുടെ ജീവിതം തിരികെ കൊണ്ടുവരാൻ കഴിയും. ലഹരി സ്വപ്നങ്ങളെ കവർന്നെടുക്കും, എന്നാൽ ആത്മവിശ്വാസം ജീവിതം തിരികെ നൽകും. ജീവിതത്തോട് യെസ് പറയൂ, ലഹരിയോട് ഉറച്ച നോ പറയൂ. എന്തായാലും നല്ല ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് ട്രാക്കുകൾക്ക് ശേഷം വീണ്ടും കണക്ട് ചെയ്യാം. ഇത് മൈ റേഡിയോ 90 FM ആണ്, കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരും അല്ല, മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർ ഷേമിറ.

0: മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ രജിത് കൃഷ്ണൻ, സീനിയർ കൺസൾട്ടന്റ് ഫിസിഷ്യൻ ആൻഡ് പ്രൊഫസർ, ഗവൺമെന്റ് മെഡിക്കൽ കോളേജ്, കോട്ടയം. അമീബിക് മെനിഞ്ചൈൻസഫലൈറ്റിസ് വരുന്നത് തടയാൻ എന്തൊക്കെ മുൻകരുതലുകൾ എടുക്കാം? ആദ്യമായി, കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ കുളിക്കുന്നത് ഒഴിവാക്കുക. മലിനമായ കുളങ്ങൾ, തടാകങ്ങൾ, വാട്ടർ തീം പാർക്കുകൾ, കൃത്രിമമായ കുളങ്ങൾ എന്നിവയിൽ ഇറങ്ങി കുളിക്കുന്നതും മുങ്ങി നീന്തുന്നതും പൂർണ്ണമായും ഒഴിവാക്കുക. മൂക്കിൽ വെള്ളം കയറാതെ സൂക്ഷിക്കുക. ഇത്തരം വെള്ളത്തിൽ കുളിക്കേണ്ടി വന്നാൽ തല വെള്ളത്തിൽ മുക്കാതിരിക്കുക, അല്ലെങ്കിൽ നോസ് ക്ലിപ്പുകൾ ഉപയോഗിക്കുക. കുളിക്കുമ്പോൾ ചെളി കലക്കി കുളിക്കരുത്. വേനൽക്കാലത്താണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. അന്തരീക്ഷ താപനില കൂടുമ്പോൾ വെള്ളത്തിൽ ഈ അമീബകൾ വേഗത്തിൽ വളരും. ഈ സമയങ്ങളിൽ പൊതുജലാശയങ്ങളിൽ ഇറങ്ങുന്നത് പരമാവധി ഒഴിവാക്കുക. വീട്ടിലെ ജലസ്രോതസ്സുകൾ വൃത്തിയായി സൂക്ഷിക്കുന്നത് നല്ലതാണ്. വീട്ടിലെ കിണറുകൾ, വാട്ടർ ടാങ്കുകൾ എന്നിവ ക്ലോറിനേറ്റ് ചെയ്യുക. നീന്തൽ കുളങ്ങൾ ക്ലോറിനേറ്റ് ചെയ്യുക. ടാങ്കുകൾ വൃത്തിയാക്കുക. മൂക്ക് കഴുകുമ്പോൾ എപ്പോഴും തിളപ്പിച്ചാറിയ വെള്ളം അല്ലെങ്കിൽ സ്റ്ററൈൽ ഡിസ്റ്റിൽഡ് വാട്ടർ എന്നിവ മാത്രം ഉപയോഗിക്കുക.
1: My Radio 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

അങ്ങനെ അങ്ങനെ നല്ല മനോഹരമായിട്ടുള്ള പാട്ടുകളൊക്കെ കേട്ട് തിരിച്ചു വരുമ്പോൾ യെസ് യു ആർ ട്യൂൺഡ് ഇൻ ടു യുവർ ഫേവറേറ്റ് ഫ്രീക്വൻസി 19 നിങ്ങളുടെ സ്വന്തം ആർഷി മിറ യെസ് നമ്മുടെ SMS ക്വസ്റ്റിൻ്റെ കാര്യം ഒന്നും കൂടെ റിമൈൻഡ് ചെയ്യാനായിട്ടാണ് ഞാൻ ഓടി വന്നിരിക്കുന്നത് സോ നമ്മുടെ ക്വസ്റ്റ്യൻ ഒന്നും കൂടെ ഞാൻ റിപ്പീറ്റ് ചെയ്യാണ് ചോദ്യം ഇതാണ് വിച്ച് ആസിഡ് ഈസ് പ്രസൻറ്റ് ഇൻ കർഡ് ഐ റിപ്പീറ്റ് വിച്ച് ആസിഡ് ഈസ് പ്രസൻറ്റ് ഇൻ കർഡ് തൈരിൽ അടങ്ങിയിരിക്കുന്ന അല്ലെങ്കിൽ തൈരിൽ കാണപ്പെടുന്ന ആസിഡ് ഏതാണ് എന്നതാണ് ഇന്നത്തെ നമ്മുടെ SMS ക്വസ്റ്റ്യൻ അപ്പോൾ ഇനിയിപ്പോൾ ഒട്ടും സമയം കളയാതെ നിങ്ങളുടെ ഉത്തരങ്ങൾ നമ്മുടെ ഒഫീഷ്യൽ വാട്സപ്പ് നമ്പർ ആയിട്ടുള്ള 9072879090 എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യാവുന്നതാണ് ഐ റിപ്പീറ്റ് 9072879090 എന്ന നമ്പറിലേക്ക് ഉത്തരങ്ങൾ വാട്സപ്പ് ചെയ്യാവുന്നതാണ് കേട്ടോ ഉത്തരങ്ങൾ വാട്സപ്പ് ചെയ്യുമ്പോൾ നിങ്ങളുടെ പേരും സ്ഥലവും ഒന്ന് മെൻഷൻ ചെയ്യാം

കൂടെ മറക്കരുത്. നല്ല ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് ട്രാക്കുകൾക്ക് ശേഷം വീണ്ടും കണക്ട് ചെയ്യാം. ഇതുമായി റേഡിയോ 90 FM ആണ് കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ. മറ്റാരും എല്ലാ മോർണിംഗ് പേരിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷേ മീറ.

അങ്ങനെ നല്ല ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് ട്രാക്കുകളൊക്കെ കേട്ട് തിരിച്ചു വരുമ്പോൾ യു ഗൈസ് ആർ ട്യൂൺഡ് ഇൻ ടു യുവർ ഫേവറേറ്റ് ഫ്രീക്വൻസി 90. ഞാൻ നിങ്ങളുടെ സ്വന്തം ആർച്ചി മിറ മോർണിംഗ് ബെൽ പീഡികയൊക്കെ തുടങ്ങിയിട്ട് 3 മണിക്കൂറായി. സോ ഞാൻ പീഡിക ഒന്ന് ക്ലോസ് ചെയ്തിട്ട് നമ്മുടേതായിട്ടുള്ള കുറച്ച് മീ ടൈമിലേക്ക് എൻ്റർ ചെയ്യാൻ പോവുകയാണ്. പോകുന്നതിന് മുമ്പ് വീണ്ടും പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, എന്തിനു വേണ്ടിയാണെങ്കിലും നമ്മൾ എഫോർട്ട് ഇടുക, എന്ത് ചെയ്യാൻ വേണ്ടിയാണെങ്കിലും നമ്മൾ കഷ്ടപ്പെടുക, അതാണ് ഏറ്റവും അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഒരു കാര്യം. കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക, അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക, ആരെയും ദ്രോഹിക്കാതെ, ആരുടെയും കണ്ണീര് വീഴ്ത്താതെ നമ്മൾ നമ്മുടെ കർമ്മം ചെയ്തുകൊണ്ടേയിരിക്കുക. നമുക്കുള്ള പോസിറ്റീവ് കർമ്മ നമ്മുടെ ലൈഫിലോട്ട് ഓട്ടോമാറ്റിക്കലി എത്തുക തന്നെ ചെയ്യും. സോ നമുക്ക് ഇനിയിപ്പോ നാളെ കാണാം കേട്ടോ. ആസ് ഓൾവേസ് ഞാൻ പറയാറുള്ളത് പോലെ തന്നെ, ബി ഹാപ്പി ഫോർ ഈച്ച് ആൻഡ് എവരിത്തിങ് ആൻഡ് ബി ഗ്രേറ്റ്ഫുൾ ഫോർ ഈച്ച് ആൻഡ് എവരിത്തിങ്. ഇനിയിപ്പോ നാളെ കാണാം എന്നുള്ള ശുഭപ്രതീക്ഷയിൽ തൽക്കാലം ടാറ്റ ബൈ ബൈ പറയുന്നത് മറ്റാരുമല്ല, മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർച്ചി മിറ. യു ഗൈസ് ആർ ലിസണിംഗ് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. ടാറ്റ ബൈ ബൈ.

നമസ്കാരം, ഞാൻ ഡോക്ടർ രാധിക, തൃശൂർ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലെ മെഡിസിൻ വിഭാഗം പ്രൊഫസറാണ്. മഴക്കാലത്താണ് എലിപ്പനി പോലെയുള്ള പകർച്ചവ്യാധികൾ പ്രധാനമായും പടർന്നു പിടിക്കുന്നത്. നമ്മുടെ ചുറ്റുമുള്ള ജലസ്രോതസ്സുകളിൽ എലിയുടെ വിസർജ്യ വസ്തുക്കൾ കലരുന്നതാണ് എലിപ്പനി പടരുന്നതിലെ ഒരു പ്രധാന കാരണം. കൈകാലുകളിൽ മുറിവുകൾ ഉള്ളവർ ഈ മലിനജലവുമായി കോണ്ടാക്ട് വരുമ്പോൾ എലിപ്പനിയുടെ അണുക്കൾ ശരീരത്തിൽ പ്രവേശിക്കുകയും രോഗത്തിന് കാരണമാവുകയും ചെയ്യുന്നു. വെള്ളക്കെട്ടുകൾ, ചെളി എന്നിവയിൽ ഇറങ്ങുന്നവർ തീർച്ചയായും ഇത്തരം സാഹചര്യങ്ങൾ കഴിയുന്നത്ര ഒഴിവാക്കുക എന്നുള്ളതാണ് ഇതിനെ തടയുന്നതിന് ഒരു പ്രധാന മാർഗം. ഇനി അഥവാ ഇറങ്ങേണ്ടി വരികയാണെങ്കിൽ ഇത്തരത്തിലുള്ള ആളുകൾ ബൂട്ട്, കയ്യുറ തുടങ്ങിയ സംരക്ഷണ ഉപകരണങ്ങൾ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ഇത്തരം സാഹചര്യങ്ങളിൽ ജോലി ചെയ്യേണ്ടി വരുന്ന തൊഴിലുറപ്പ് പ്രവർത്തകർ തുടങ്ങിയ ആളുകൾ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ നിന്ന് ഡോക്സിസൈക്ലിൻ പോലെയുള്ള പ്രതിരോധ മരുന്നുകൾ സ്വീകരിച്ചിട്ട് മാത്രമേ ഇത്തരം പ്രവൃത്തികളിൽ ഏർപ്പെടാൻ പാടുകയുള്ളൂ. എന്ന് മാത്രമല്ല, ഇത് വീടും പരിസരവും എലിശല്യത്തിൽ നിന്ന് മുക്തമാക്കി സൂക്ഷിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. എലിപ്പനിയുടെ ലക്ഷണങ്ങൾ നമ്മുടെ ദേഹത്തിൽ കണ്ടു തുടങ്ങുമ്പോൾ, അതായത് പനി, ശരീരവേദന, കണ്ണ് ചുവപ്പ് നിറം എന്നിങ്ങനെയുള്ള ലക്ഷണങ്ങൾ കാണുമ്പോൾ തന്നെ ഉടനടി അടുത്തുള്ള ഒരു ഡോക്ടറെ സമീപിച്ച് വൈദ്യസഹായം തേടേണ്ടതാണ്. കാരണം അല്ലെങ്കിൽ ഇവ ഗുരുതരമായി മാറാൻ സാധ്യതയുണ്ട്.

0: മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ രജിത് കൃഷ്ണൻ, സീനിയർ കൺസൾട്ടന്റ് ഫിസിഷ്യൻ ആൻഡ് പ്രൊഫസർ, ഗവൺമെന്റ് മെഡിക്കൽ കോളേജ്, കോട്ടയം. എന്താണ് ഡെങ്കിപ്പനിയുടെ ലക്ഷണങ്ങൾ? പൊതുവെ കൊതുകടിച്ച് 4 മുതൽ 10 ദിവസങ്ങൾക്കുള്ളിലാണ് രോഗലക്ഷണങ്ങൾ കണ്ടു തുടങ്ങുന്നത്. സാധാരണയായി കാണുന്നത് പെട്ടെന്നുണ്ടാകുന്ന കടുത്ത പനി, കണ്ണുകൾക്ക് പിന്നിലുള്ള വേദന, അസഹനീയമായ തലവേദന, കഠിനമായ അസ്ഥിപേശി വേദന, ചർമ്മത്തിൽ കാണുന്ന തിണർപ്പുകൾ, ഓക്കാനം, ചരത്തി, ഇവയൊക്കെയാണ് പൊതുവെ കാണുന്ന ലക്ഷണങ്ങൾ. ഗുരുതരമായ ചില ലക്ഷണങ്ങൾ കൂടി കാണാം. അതിശക്തമായ വയറുവേദന, വിട്ടുമാറാത്ത ഛർദ്ദി, രക്തസ്രാവം, അമിതമായ ക്ഷീണം, അസ്വസ്ഥത, ശ്വാസമെടുക്കാനുള്ള ബുദ്ധിമുട്ട്, ശരീരം തനുത്തു മരവിക്കുക, ഇവയൊക്കെയാണ് വളരെ അടിയന്തര ചികിത്സ വേണ്ട ലക്ഷണങ്ങൾ. പ്ലേറ്റ്ലെറ്റ് കുറയുക എന്നത് ഡെങ്കിപ്പനിയുടെ ഒരു പ്രത്യേക ലക്ഷണമാണ്. അതിനാൽ പനിയുള്ളപ്പോൾ ഡോക്ടറുടെ നിർദ്ദേശമില്ലാതെ ആസ്പിറിൻ, ഐബുപ്രോഫൻ, വേദന സംഹാരി ഗുളികകൾ സ്വയം വാങ്ങി കഴിക്കരുത്. പാരസെറ്റമോൾ മാത്രമാണ് സുരക്ഷിതം.
1: My Radio 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ.

നമസ്കാരം. ഞാൻ തൃശൂർ മെഡിക്കൽ കോളേജ് ജനറൽ മെഡിസിൻ വിഭാഗം പ്രൊഫസർ ഡോക്ടർ രാധിക എം. ഷിഗല്ലയെക്കുറിച്ച് നമ്മുടെ സമൂഹത്തിൽ ആശങ്ക വർദ്ധിച്ചു വരികയാണല്ലോ. ഷിഗല്ല അണുബാധ ഒഴിവാക്കാൻ ചില ലളിതമായ മുൻകരുതലുകൾ പങ്കുവയ്ക്കാം. ശൗചാലയം ഉപയോഗിച്ചതിന് ശേഷം സോപ്പും വെള്ളവും ഉപയോഗിച്ച് കൈകൾ നന്നായി കഴുകുക. സുരക്ഷിതവും ശുദ്ധവുമായ കുടിവെള്ളം മാത്രം ഉപയോഗിക്കുക. വെള്ളത്തിന്റെ ഗുണമേന്മയെക്കുറിച്ച് സംശയമുണ്ടെങ്കിൽ അത് തിളപ്പിച്ചോ ശുദ്ധീകരിച്ചോ മാത്രം ഉപയോഗിക്കുക. പഴങ്ങളും പച്ചക്കറികളും കഴിക്കുന്നതിന് മുമ്പ് നന്നായി കഴുകുക. ഭക്ഷണം നന്നായി പാകം ചെയ്ത് കഴിക്കുക. സ്വിമ്മിംഗ് പൂളിലോ തടാകങ്ങളിലോ ജലാശയങ്ങളിലോ മറ്റോ ഉള്ള വെള്ളം വിഴുങ്ങാതിരിക്കുക. അടുക്കളയും ശൗചാലയവും ഉൾപ്പെടെയുള്ള ഉപരിതലങ്ങൾ പതിവായി വൃത്തിയാക്കി അണുവിമുക്തമാക്കുക. ഷിഗല്ല എളുപ്പത്തിൽ പകരുന്നതിനാൽ കുട്ടികൾക്ക് ശരിയായ കൈകഴുകൽ ശീലം പരിശീലിപ്പിക്കുക. വയറിളക്കമുണ്ടെങ്കിൽ പൂർണ്ണമായും സുഖം പ്രാപിക്കുന്നതുവരെ സ്കൂളിലേക്കോ ജോലിക്കോ പോകാതിരിക്കുക. മറ്റുള്ളവർക്ക് ഭക്ഷണം തയ്യാറാക്കുന്നതും വയറിളക്കമുള്ളവർ ഒഴിവാക്കേണ്ടതാണ്.

0: മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ രജിത് കൃഷ്ണൻ, സീനിയർ കൺസൾട്ടന്റ് ഫിസിഷ്യൻ ആൻഡ് പ്രൊഫസർ, ഗവൺമെന്റ് മെഡിക്കൽ കോളേജ്, കോട്ടയം. അമീബിക് മെനിഞ്ചൈം സെഫലൈറ്റിസ് വരുന്നത് തടയാൻ എന്തൊക്കെ മുൻകരുതലുകൾ എടുക്കാം? ആദ്യമായി, കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ കുളിക്കുന്നത് ഒഴിവാക്കുക. മലിനമായ കുളങ്ങൾ, തടാകങ്ങൾ, വാട്ടർ തീം പാർക്കുകൾ, കൃത്രിമമായ കുളങ്ങൾ എന്നിവയിൽ ഇറങ്ങി കുളിക്കുന്നതും മുങ്ങി നീന്തുന്നതും പൂർണ്ണമായും ഒഴിവാക്കുക. മൂക്കിൽ വെള്ളം കയറാതെ സൂക്ഷിക്കുക. ഇത്തരം വെള്ളത്തിൽ കുളിക്കേണ്ടി വന്നാൽ തല വെള്ളത്തിൽ മുക്കാതിരിക്കുക, അല്ലെങ്കിൽ നോസ് ക്ലിപ്പുകൾ ഉപയോഗിക്കുക. കുളിക്കുമ്പോൾ ചെളി കലക്കി കുളിക്കരുത്. വേനൽക്കാലത്താണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. അന്തരീക്ഷ താപനില കൂടുമ്പോൾ വെള്ളത്തിൽ ഈ അമീബകൾ വേഗത്തിൽ വളരും. ഈ സമയങ്ങളിൽ പൊതുജലാശയങ്ങളിൽ ഇറങ്ങുന്നത് പരമാവധി ഒഴിവാക്കുക. വീട്ടിലെ ജലസ്രോതസ്സുകൾ വൃത്തിയായി സൂക്ഷിക്കുന്നത് നല്ലതാണ്. വീട്ടിലെ കിണറുകൾ, വാട്ടർ ടാങ്കുകൾ എന്നിവ ക്ലോറിനേറ്റ് ചെയ്യുക. നീന്തൽ കുളങ്ങൾ ക്ലോറിനേറ്റ് ചെയ്യുക. ടാങ്കുകൾ വൃത്തിയാക്കുക. മൂക്ക് കഴുകുമ്പോൾ എപ്പോഴും തിളപ്പിച്ചാറിയ വെള്ളം അല്ലെങ്കിൽ സ്റ്ററൈൽ ഡിസ്റ്റിൽഡ് വാട്ടർ എന്നിവ മാത്രം ഉപയോഗിക്കുക.
1: കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

Hey, hello, good afternoon, my dear listeners. Welcome to My Radio 90 FM. Kate Taranji Kodu Gudan. Lunch break kadichu undu, Arshe, Dheeraj Shanaki, Davada Thittundu, Krithya, Krithya, Samiyathu, Thandi. Angana thikki, namde Ravilthi Thirakkukalakku, Maati vetsch, Alpa Nairam, Vishramikkan, Ullaru Savai Allai. Office Lailum, Veetil Lailum, Yathrayil Lailum, Ee Uchanaram, Koodal Manoharam Aakkanayittu, Mikacha Ganakalum, Adu Pol Thane, Rasakaramaya Visheshangalum, Chiriya Chirikalum, Chiriya Positive Vibekalum, ായി അടുത്ത 3 മണിക്കൂർ ദേ ഞാൻ നിങ്ങളോടൊപ്പം ജോയിൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ജോലികൾക്കിടയിലും റേഡിയോയുടെ ശബ്ദം ഒട്ടും കുറയ്ക്കേണ്ട. നിങ്ങളുടെ പ്രിയപ്പെട്ട ഗാനങ്ങൾ കേൾക്കാം, ഇഷ്ടമുള്ളവർക്ക് ഡെഡിക്കേഷനുകളും വായിക്കാം. എന്തായാലും ഇവിടുത്തെ പൂരം കുടിയേറിയ സ്ഥിതിക്ക് പൊടി പൂരമാക്കാനായിട്ട് ബ്യൂട്ടിഫുൾ ഉള്ള പാട്ടുകൾ കേളി ട്യൂൺ ചെയ്യുന്നുണ്ട്. യു ഗൈസ് ആർ ലിസണിംഗ് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ അർഷയും ധീരാജ് ജാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്.

வெல்கம் பேக் டு அவர் ஷோ லஞ்ச் பிரேக் வித் மீ அர்ஷேந்தி. ரஜிஷ் ஆனகியாடு. டே உச்ச நேரமாயி എന്ന് പറഞ്ഞിട്ട് ഇന്നത്തെ ദിവസം അവസാനിച്ചു എന്ന് ഒരിക്കലും കരുതരുത്. ഒരു ദിവസത്തെ മാറ്റിമറിക്കാൻ ചിലപ്പോൾ ഒരു നല്ല തിരുവാരം മാത്രം മതിയില്ലേ? ഓരോ പുതിയ നിമിഷവും ഓരോ പുതിയ അവസരങ്ങളാണ്. ജീവിതത്തിൽ എല്ലാവർക്കും വെല്ലുവിളികളൊക്കെ ഉണ്ടാവും, പക്ഷേ വിജയിക്കുന്നവരെ വേറിട്ട് നിർത്തുന്നത് അവരുടെ സാഹചര്യങ്ങളല്ല, മറിച്ച് കൈവിടാതെ മുന്നോട്ട് പോകുന്ന മനസ്സാണ്. ഇന്നലെ സംഭവിച്ചതിനെ മാറ്റാൻ കഴിയില്ല, പക്ഷേ ഇന്ന് ചെയ്യുന്ന ഓരോ ചെറിയ ശ്രമങ്ങളും നാളെയെ മനോഹരമാക്കും കൂടുതൽ. അതുകൊണ്ട് ഒരു പുഞ്ചിരിയോട് വീണ്ടും നമ്മൾക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ കഴിവിൽ വിശ്വസിക്കുക, ഓരോ ചെറിയ ചുവടും വലിയ ലക്ഷ്യങ്ങളിലേക്കുള്ള യാത്രയുടെ ഭാഗമാണ്. ഈ സൂര്യൻ ഉച്ച കഴിഞ്ഞാലും പ്രകാശം നഷ്ടപ്പെടുന്നില്ലല്ലേ? അതുപോലൊക്കെ തന്നെയാണ് ജീവിതത്തിൽ എപ്പോഴാണ് നമ്മളുടെ സമയം തെളിയുക എന്ന് ആർക്കും പറയാനായിട്ട് പറ്റില്ല. പ്രതീക്ഷ കൈവിടരുത്, സ്വപ്നങ്ങളെ നമ്മൾ പിന്തുടരുക, വിജയത്തിലേക്കുള്ള യാത്ര തുടർന്നുകൊണ്ടേയിരിക്കുക. നമ്മുടെ ഈ ഒരു എനർജി ലെവലിൽ കുറച്ചും കൂടി ഒന്ന് ബൂസ്റ്റ് ചെയ്യാനായിട്ട് കേൾക്കാം അടിപൊളി പാട്ടുകൾ. യു ഗൈസ് ആർ ലിസണിംഗ് ടു യു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ വിത്ത് മീ അർഷേന്ദി രാജശാനകി.

നമസ്കാരം, ഞാൻ ഡോക്ടർ രാധിക, തൃശ്ശൂർ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലെ മെഡിസിൻ വിഭാഗം പ്രൊഫസറാണ്. മഴക്കാലത്താണ് എലിപ്പനി പോലെയുള്ള പകർച്ചവ്യാധികൾ പ്രധാനമായും പടർന്നു പിടിക്കുന്നത്. നമ്മുടെ ചുറ്റുമുള്ള ജലസ്രോതസ്സുകളിൽ എലിയുടെ വിസർജ്യ വസ്തുക്കൾ കലരുന്നതാണ് എലിപ്പനി പടരുന്നതിലെ ഒരു പ്രധാന കാരണം. കൈകാലുകളിൽ മുറിവുകൾ ഉള്ളവർ ഈ മലിനജലവുമായി കോണ്ടാക്ട് വരുമ്പോൾ എലിപ്പനിയുടെ അണുക്കൾ ശരീരത്തിൽ പ്രവേശിക്കുകയും രോഗത്തിന് കാരണമാവുകയും ചെയ്യുന്നു. വെള്ളക്കെട്ടുകൾ, ചെളി എന്നിവയിൽ ഇറങ്ങുന്നവർ തീർച്ചയായും ഇത്തരം സാഹചര്യങ്ങൾ കഴിയുന്നത്ര ഒഴിവാക്കുക എന്നുള്ളതാണ് ഇതിനെ തടയുന്നതിന് ഒരു പ്രധാന മാർഗം. ഇനി അഥവാ ഇറങ്ങേണ്ടി വരികയാണെങ്കിൽ ഇത്തരത്തിലുള്ള ആളുകൾ ബൂട്ട്, കയ്യുറ തുടങ്ങിയ സംരക്ഷണ ഉപകരണങ്ങൾ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ഇത്തരം സാഹചര്യങ്ങളിൽ ജോലി ചെയ്യേണ്ടി വരുന്ന തൊഴിലുറപ്പ് പ്രവർത്തകർ തുടങ്ങിയ ആളുകൾ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ നിന്ന് ഡോക്സിസൈക്ലിൻ പോലെയുള്ള പ്രതിരോധ മരുന്നുകൾ സ്വീകരിച്ചിട്ട് മാത്രമേ ഇത്തരം പ്രവൃത്തികളിൽ ഏർപ്പെടാൻ പാടുകയുള്ളൂ. എന്ന് മാത്രമല്ല, ഇത് വീടും പരിസരവും എലിശല്യത്തിൽ നിന്ന് മുക്തമാക്കി സൂക്ഷിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. എലിപ്പനിയുടെ ലക്ഷണങ്ങൾ നമ്മുടെ ദേഹത്തിൽ കണ്ടു തുടങ്ങുമ്പോൾ, അതായത് പനി, ശരീരവേദന, കണ്ണ് ചുവപ്പ് നിറം എന്നിങ്ങനെയുള്ള ലക്ഷണങ്ങൾ കാണുമ്പോൾ തന്നെ ഉടനടി അടുത്തുള്ള ഒരു ഡോക്ടറെ സമീപിച്ച് വൈദ്യസഹായം തേടേണ്ടതാണ്. കാരണം അല്ലെങ്കിൽ ഇവ ഗുരുതരമായി മാറാൻ സാധ്യതയുണ്ട്. 90 FM.

ഹേയ് ഹലോ, വെൽക്കം ബാക്ക്. ലഞ്ച് ബ്രേക്കിൽ ധീരജ് ശരകിയാണ് നിങ്ങളുടെ കൂടെയുള്ളത്. യെസ്, അങ്ങനെ തേ നമ്മുടെ ഇന്നത്തെ യെസ് മസ് ചോദ്യത്തിനുള്ള സമ്മാനത്തിനായിട്ടുള്ള സമയമായിട്ടുണ്ട്. സോ നമുക്ക് എന്താണ് എന്ന് നോക്കാല്ലേ. നമ്മുടെ ഇന്നത്തെ യെസ് മസ് ചോദ്യം എന്ന് പറഞ്ഞാൽ, വിച്ച് ആസിഡ് ഇൻ പ്രസന്റ് ഇൻ കർഡ്, വിച്ച് ആസിഡ് ഈസ് പ്രസന്റ് ഇൻ കർഡ് എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ യെസ് മസ് ചോദ്യം. സോ ഉത്തരം കിട്ടിക്കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്? ഉത്തരം വെറുതെ കയ്യിൽ വെച്ചാൽ മാത്രം പോരാ, വേഗം ഫോൺ എടുത്ത് നമ്മുടെ ഒഫീഷ്യൽ നമ്പറായി 9072878709 എന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യൂ. നമ്പർ ഒന്നോട് റിപ്പീറ്റ് ചെയ്യാം, 9072879090 എന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യൂ. ഒപ്പം നിങ്ങളുടെ പേരും സ്ഥലവും വായിക്കാനായിട്ട് മറക്കരുത് കേട്ടോ. ഏതായാലും ഉത്തരം വായിക്കുന്ന ആ ഒരു സമയം കൊണ്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളർഫുൾ പാട്ടുകളിലേക്ക് കയറാം. സ്റ്റേ ട്യൂൺ ടു മൈ റേഡിയോ 90FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ, ലഞ്ച് ബ്രേക്കിൽ അർഷേ ധീരജ് ശനകിയാണ് നിങ്ങളുടെ കൂടെയുള്ളത്.

വെൽക്കം ബാക്ക് ടു അവർ ഷോ ലഞ്ച് ബ്രേക്കിൽ വിത്ത് മീ അർഷേന്ദി രാജശാനകി ആണ് നിങ്ങളുടെ കൂടിയുള്ളത്. അങ്ങനെ നമ്മുടെ സിനിമ പെട്ടിയിലെ ആ ഒരു സിനിമ പൊട്ടിക്കേണ്ട സമയമായിട്ടുണ്ട്. എന്ന് പറയുന്ന സിനിമ നമ്മുടെ മലയാള സിനിമയുടെ മാസ് ചരിത്രത്തിൽ ചില സിനിമകൾക്ക് ഒരിക്കലും മങ്ങാത്ത സ്ഥാനമുണ്ട്. അത്തരത്തിൽ പ്രേക്ഷകരുടെ മനസ്സിൽ ഇന്നും അതേ ആവേശത്തോടെ ജീവിക്കുന്ന ചിത്രം നരസിംഹം. ആ ഒരു സിനിമയെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ ലാലേട്ടന്റെ ഒരു അവതാറാണല്ലേ. ഷാജി കൈലാസിന്റെ തകർപ്പൻ സംവിധാനവും അതുപോലെ തന്നെ രഞ്ജിത്തിന്റെ ശക്തമായ തിരക്കഥയും ലാലേട്ടന്റെ അധികം പിറ പ്രകടനവും ഒന്നിച്ചപ്പോ പിറന്നത് ഒരു മലയാള സിനിമ മാത്രമായിരുന്നില്ല, മറിച്ച് ഒരു ആഘോഷമായിരുന്നു. മാസ് ഡയലോഗുകളും ആവേശം നിറയ്ക്കുന്ന രംഗങ്ങളും ഹൃദയസ്പർശിയായ മുഹൂർത്തങ്ങളും ഇന്നും ആരാധകർ ആവേശത്തോടെ ഓർക്കുന്നുണ്ടെങ്കിൽ ആ ഒരു സിനിമയുടെ റേഞ്ച് ഞാൻ പറയാതെ തന്നെ അറിയാലോ. അതുപോലെ തന്നെ ഇന്ദു ചൂടൻ എന്ന കഥാപാത്രം മലയാള സിനിമയിൽ ഇക്കാലത്തെയും ഐക്കോണിക് കഥാപാത്രങ്ങളിൽ ഒന്നായി മാറിയത് ഈ ചിത്രത്തിലൂടെയാണ്. അതുകൊണ്ട് തന്നെ ഓരോ തവണ ഈ ഒരു സിനിമയെ കുറിച്ച് പറയുമ്പോഴും ഒരു പ്രത്യേക ആവേശം നമ്മുടെ മനസ്സിലുണ്ടാകും. അപ്പൊ ഈ ഒരു മാസ് ക്ലാസിക്കിന്റെ ലോകത്തിലെ ഒരുപാട് കാര്യങ്ങൾ പറയാനായിട്ടുണ്ട്. അതിന് മുൻപ് കുറച്ച് മനോഹരമായിട്ടുള്ള പാടുകളിലേക്ക് കയറാം. സ്റ്റേ ട്യൂൺ ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൊണ്ടുകൂടാ ലഞ്ച് ബ്രേക്കിൽ അർഷേന്ദി രാജശാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്.

ഹൈ ഹലോ, വെൽക്കം ബാക്ക്. ലഞ്ച് ബ്രേക്കിൽ അർഷേ നീരാജ് ജാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്. യെസ്, ഈ നരസിംഹം എന്ന സിനിമയെ കുറിച്ച് പറയുമ്പോൾ നരസിംഹം എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ ആദ്യം മനസ്സിലേക്ക് വരുന്നത് ഇന്ദുചൂടന്റെ ആ തീ പറന്ന വ്യക്തിത്വമാണ് അല്ലേ. എന്നാൽ ഈ സിനിമയുടെ പ്രത്യേകത മാസ് രംഗങ്ങളിൽ മാത്രമല്ല, ഈ സൗഹൃദവും കുടുംബ ബന്ധങ്ങളും സ്നേഹവും പ്രതികാരവും ഒരുപോലെ പ്രാധാന്യത്തോടെ അവതരിപ്പിച്ചതാണ് അല്ലേ പ്രേക്ഷകർ ഇന്നും ഓർത്തിരിക്കുന്നത്. അതുപോലെ തന്നെ വികാരഭരിതമായ മുഹൂർത്തങ്ങൾക്കൊപ്പം കൈയടി നേടുന്ന എൻട്രികളും പഞ്ച് ഡയലോഗുകളും ചേർന്നപ്പോൾ ചിത്രം എല്ലാ പ്രായക്കാർക്കും പ്രിയപ്പെട്ടതായി മാറി. റിലീസായി വർഷങ്ങൾ കഴിഞ്ഞിട്ടും ടെലിവിഷനില് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലൂടെ ഇന്നും ഈ ഒരു സിനിമയ്ക്ക് വലിയ പ്രേക്ഷക സ്വീകരണമാണ് കിട്ടുന്നത്. അതുപോലെ തന്നെ ചില സിനിമകൾ കാലത്തിനൊപ്പം പഴയതാകുമ്പോൾ ചിലത് കാലത്തെ മറികടന്ന പുതിയ തലമുറയിലേക്കും എത്തും. അതാണ് നരസിംഹം. അത്തരത്തിലൊരു എൻട്രിയാണ് അല്ലെ എവർഗ്രീൻ മലയാള സിനിമയാണ്. ഇനിയും ഒരുപാട് വിശേഷങ്ങൾ പറയാനായിട്ടുണ്ട്. അതിനു മുൻപ് നമ്മുടെ ബ്യൂട്ടിഫുൾ ഉള്ള പാട്ടുപെട്ടിയിലെ പാട്ടുകൾക്കുള്ള സമയമായിട്ടുണ്ട്. കേൾക്കാം. നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്നത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൊണ്ടുകൂടാ. ലഞ്ച് ബ്രേക്കിൽ അർഷേ നീരാജ് ജാനകിയാണ് നിങ്ങളുടെ കൂടെയുള്ളത്.

വെൽക്കം ബാക്ക് ടു അവർ ഷോ ലഞ്ച് ബ്രേക്കിൽ ഋഷയും ധീരാജ് ജാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്. യെസ്, അപ്പോ നരസിംഹൻ സിനിമയെ കുറിച്ച് പറയുമ്പോൾ അത് ഇന്നും ആഘോഷിക്കപ്പെടുന്നതിന് പ്രധാന കാരണം അതിലെ കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകിയ അഭിനേതാക്കളുടെ പ്രകടനമാണ്. നമ്മുടെ ലാലേട്ടൻ അവതരിപ്പിച്ച ഇന്ദുചൂടൻ ഈ ശക്തിയും ആത്മവിശ്വാസവും വികാരങ്ങളും ഒരുപോലെ നിറഞ്ഞു നിൽക്കുന്ന ഒരു കഥാപാത്രമായിരുന്നു. അതുപോലെ തന്നെ മാസ് രംഗങ്ങളിൽ നിറഞ്ഞു നിൽക്കുമ്പോഴും കുടുംബ ബന്ധങ്ങളും സൗഹൃദവും പ്രകടമാക്കുന്ന നിമിഷങ്ങളിൽ അതേ കഥാപാത്രത്തിന്റെ മറ്റൊരു മുഖവും അദ്ദേഹം അനായാസമാണല്ലേ അവതരിപ്പിച്ചത്. അതുപോലെ തന്നെ തിലകൻ, നരേന്ദ്രപ്രസാദ്, ഐശ്വര്യ, ജഗദീഷ് ശ്രീകുമാർ, കൊച്ചിൻ ഹനീഫ തുടങ്ങിയ ഓരോ അഭിനേതാക്കളുടെ തങ്ങളുടെ കഥാപാത്രങ്ങൾ പ്രേക്ഷകർ ഓർമ്മിക്കുന്ന രീതിയിലാണല്ലേ അവതരിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ സിനിമയിലെ ഓരോ കഥാപാത്രത്തിനും ഇന്നും മലയാള സിനിമാ പ്രേമികളുടെ മനസ്സിലൊരു പ്രത്യേക സ്ഥാനമുണ്ട്. ഒരു മികച്ച കഥയും ശക്തമായ സംവിധാനവും കഴിവുറ്റ അഭിനേതാക്കളും ഒന്നിക്കുമ്പോൾ ഒരു സിനിമ എങ്ങനെ കാലാതീതമാകും എന്ന് തെളിയിച്ച ചിത്രങ്ങളിൽ ഒന്നാണ് നരസിംഹം. എല്ലാം ചേരും പണിയാണ് ചേർന്നിട്ടുള്ളത്. ഏതായാലും ആ ഒരു ചേരുവകളെ കുറിച്ച് പറയാനായിട്ടുണ്ട്. അതിനു മുൻപ് കുറച്ച് മനോഹരമായിട്ടുള്ള പാട്ടുകളിലേക്ക് കയറാം. നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്നത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ ലഞ്ച് ബ്രേക്കിൽ ഋഷയും ധീരാജ് ജാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്.

0: മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ രജിത് കൃഷ്ണൻ, സീനിയർ കൺസൾട്ടന്റ് ഫിസിഷ്യൻ ആൻഡ് പ്രൊഫസർ, ഗവൺമെന്റ് മെഡിക്കൽ കോളേജ്, കോട്ടയം. എന്താണ് ഡെങ്കിപ്പനിയുടെ ലക്ഷണങ്ങൾ? പൊതുവെ കൊതുകടിച്ച് 4 മുതൽ 10 ദിവസങ്ങൾക്കുള്ളിലാണ് രോഗലക്ഷണങ്ങൾ കണ്ടുതുടങ്ങുന്നത്. സാധാരണയായി കാണുന്നത് പെട്ടെന്നുണ്ടാകുന്ന കടുത്ത പനി, കണ്ണുകൾക്ക് പിന്നിലുള്ള വേദന, അസഹനീയമായ തലവേദന, കഠിനമായ അസ്ഥിപേശി വേദന, ചർമ്മത്തിൽ കാണുന്ന തിണർപ്പുകൾ, ഓക്കാനം, ചർത്തി, ഇവയൊക്കെയാണ് പൊതുവെ കാണുന്ന ലക്ഷണങ്ങൾ. ഗുരുതരമായ ചില ലക്ഷണങ്ങൾ കൂടി കാണാം. അതിശക്തമായ വയറുവേദന, വിട്ടുമാറാത്ത ഛർദ്ദി, രക്തസ്രാവം, അമിതമായ ക്ഷീണം, അസ്വസ്ഥത, ശ്വാസമെടുക്കാനുള്ള ബുദ്ധിമുട്ട്, ശരീരം തനുത്തു മരവിക്കുക, ഇവയൊക്കെയാണ് വളരെ അടിയന്തര ചികിത്സ വേണ്ട ലക്ഷണങ്ങൾ. പ്ലേറ്റ്ലെറ്റ് കുറയുക എന്നത് ഡെങ്കിപ്പനിയുടെ ഒരു പ്രത്യേക ലക്ഷണമാണ്. അതിനാൽ പനിയുള്ളപ്പോൾ ഡോക്ടറുടെ നിർദ്ദേശമില്ലാതെ ആസ്പിറിൻ, ഐബുപ്രോഫൻ, വേദന സംഹാരി ഗുളികകൾ സ്വയം വാങ്ങി കഴിക്കരുത്. പാരസെറ്റമോൾ മാത്രമാണ് സുരക്ഷിതം.
1: My Radio 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

ഹേയ് ഹലോ, വെൽക്കം ബാക്ക്. ലഞ്ച് ബ്രേക്കിൽ ശോനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്. ഈ ഓരോ സിനിമയുടെ വിജയം പലപ്പോഴും അതിന്റെ ക്ലൈമാക്സിലാണല്ലേ കാണുന്നത്. നരസിംഹം സിനിമ അതിനൊരു മികച്ച ഉദാഹരണമാണ്. കാരണം കഥയുടെ അവസാനം നിധിക്ക് വേണ്ടിയുള്ള പോരാട്ടം വിജയത്തിലേക്ക് എത്തുന്നതും തെറ്റിന് അതിൻ്റെതായിട്ടുള്ള പരിണത ഫലം ഉണ്ടാകുമെന്ന സന്ദേശമാണ് ഈ ഒരു സിനിമ ശക്തമായിട്ട് അവതരിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ചിത്രത്തിന്റെ ക്ലൈമാക്സിൽ പ്രേക്ഷകർക്ക് ആവേശം പകർന്നതിനോടൊപ്പം ശക്തി എന്നത് ബലപ്രയോഗം ഉപയോഗിച്ചുള്ളത് മാത്രമല്ല സ്വന്തം ആളുകളെ സംരക്ഷിക്കാനും അനീതിക്കെതിരെ ഉറച്ചു നിൽക്കാനുമുള്ള ധൈര്യമാണ് എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നരസിംഹം സിനിമയെ കുറിച്ച് പറയുമ്പോൾ അതിലെ പ്രധാന സന്ദേശം ഇതൊക്കെ തന്നെയാണല്ലേ. ജീവിതത്തിൽ എത്ര വലിയ പ്രതിസന്ധികൾ വന്നാലും ആത്മവിശ്വാസം അത് കൈവിടരുത്. സത്യത്തിനും നീതിക്കും വേണ്ടി നമ്മൾ നിലകൊള്ളുമ്പോൾ വെല്ലുവിളികൾ ഒരുപാടുണ്ടാവും, പക്ഷെ ആ ഒരു പോരാട്ടത്തിന് ഒരു അർത്ഥമുണ്ടാകും എന്ന് പറയുന്നു. അതുപോലെ തന്നെ ഏതൊരു പ്രായക്കാർക്കും ഡൈജസ്റ്റ് ആകുന്ന രീതിയിലാണ് ഈ ഒരു സിനിമ മേക്ക് ചെയ്തിട്ടുള്ളത്. ആ ഒരു കാലത്തിൽ ഇത്രയും, അതായത് ഏതൊരു ുള്ളവർക്കും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു കോൺസെപ്റ്റ് ആയാലും അതുപോലെ തന്നെ ആ ഒരു മികവായാലും നമ്മൾ എടുത്തെടുത്ത് പറയണം. അതുകൊണ്ടൊക്കെ തന്നെ വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഈ ഒരു സിനിമ മാസ് എന്റർടൈൻമെന്റ് മാത്രമായിട്ടല്ല, അതൊരു ഇമോഷൻ ആയിട്ടാണല്ലേ നിൽക്കുന്നത്. എന്തായാലും ഈ ഒരു സിനിമയുടെ വിശേഷങ്ങൾ പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്, പക്ഷേ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. ഞാൻ പറയാതെ തന്നെ എന്തൊക്കെയാണ് എന്ന് നിങ്ങൾക്കറിയാലോ. എന്തായാലും നമ്മുടെ ഇവിടുത്തെ തകർപ്പൻ പാട്ടുകൾക്കുള്ള സമയമായിട്ടുണ്ട് പാട്ടുകളിൽ. കേറാം പാട്ടുകൾക്ക് ശേഷം അടുത്ത മൂവി വിശേഷങ്ങളും കേട്ടുകൂടാം. സ്റ്റേ ട്യൂൺ ടു മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞു കൊണ്ടുകൂടാ. ലഞ്ച് ബ്രേക്കിൽ ശോനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്.

ഹേയ് ഹലോ, വെൽക്കം ബാക്ക്. ലഞ്ച് ബ്രേക്കിൽ അർഷയും ധീരജ് ജാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്. ഇന്ത്യൻ സംഗീത ലോകത്തിന്റെ ഇതിഹാസ ഗായിക ജാനകിയുടെ വിയോഗത്തിന് പിന്നാലെ സോഷ്യൽ മീഡിയയിൽ വീണ്ടും വൈറലാകുന്നത് തമിഴ് ചിത്രമായ 96 രംഗാണല്ലേ. വിജയ് സേതുപതിയും തൃഷയും അഭിനയിച്ച ആ ഒരു ചിത്രത്തില് നമ്മുടെ ജാനകിയമ്മയുടെ ഒരു എൻട്രി ഉണ്ടായിരുന്നു. അതാണ് ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ഏറെ ശ്രദ്ധ നേടുന്നത്. ജാനകിയമ്മയെ കുറിച്ച് പറയുകയാണ് എന്നുണ്ടെങ്കിൽ വളരെ ഹൃദയസ്പർശിയായ ആ ഒരു ആലാപനവും കഥാപാത്രങ്ങളുടെ വികാര നിമിഷങ്ങളും ചേർന്ന് ആ രംഗങ്ങൾ ഇന്നും പ്രേക്ഷകരെ ഇപ്പൊ കാണുമ്പോ കണ്ണീരിൽ അഴുത്താണ്. പക്ഷെ അമ്മ പാടി വെച്ച ഓരോ പാട്ടും ആ ഒരു ശബ്ദത്തെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ കാലാതീതമാണ്. അതുകൊണ്ട് തന്നെ ഇന്നും നമ്മുടെ എല്ലാവരുടെ മനസ്സിൽ ജീവിക്കുകയാണ്. ഏതായാലും നമ്മുടെ പാട്ടുപെട്ടിയിലെ പാട്ടുകൾക്കുള്ള സമയം ആയിട്ടുണ്ട്. ജാനകിയമ്മയുടെ തന്നെ ബ്യൂട്ടിഫുൾ ഉള്ള പാട്ടുകൾക്ക് ശേഷം കേട്ടുമുട്ടാം. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ ലഞ്ച് ബ്രേക്കിൽ അർഷയും ധീരജ് ജാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്.

ഹേയ് ഹലോ, വെൽക്കം ബാക്ക്. ലഞ്ച് ബ്രേക്കിൽ അർഷേന്ദ് രാജശാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്. യെസ്, അപ്പോ നമ്മുടെ പ്രേക്ഷകർ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന മലയാള ചിത്രങ്ങളിൽ ഒന്നാണ് അല്ലേ ഐ നോബഡി. നിസാം ബഷീർ സംവിധാനം ചെയ്യുന്ന ഈ സൈക്കോളജിക്കൽ ക്രൈം ത്രില്ലറിൽ നമ്മുടെ രാജവേടനും അതുപോലെ തന്നെ പാർവതി തിരുവോത്തുമാണ് പ്രധാന വീക്ഷണങ്ങളിൽ എത്തുന്നത്. ഈ ഒരു സിനിമയെ കുറിച്ച് പറയുമ്പോൾ റിലീസിന് മുൻപേ തന്നെ പുറത്തിറങ്ങിയ ടീസറും ട്രെയിലറും ചിത്രത്തിന്റെ ദുരൂഹതയും ത്രില്ലർ സ്വഭാവവും കൊണ്ട് സിനിമാ പ്രേമികളുടെ ശ്രദ്ധ പിടിച്ചു പറ്റിയിട്ടുണ്ട്. സാധാരണ ജീവിതം നയിക്കുന്ന ഒരു മനുഷ്യൻ അപ്രതീക്ഷിതമായ ഒരു ഗുരുതരമായ കുറ്റകൃത്യത്തിന് നടുവിൽ വലിച്ചിഴക്കപ്പെടുന്നതാണ് ഈ ഒരു കഥയുടെ പ്രമേയം. അതുപോലെ ഈ സത്യമെന്ത്, കള്ളമെന്ത്, ആരെയാണ് വിശ്വസിക്കേണ്ടത് എന്ന ചോദ്യങ്ങളിലൂടെയാണ് ഈ ചിത്രം പ്രേക്ഷകരെ കൂട്ടിക്കൊണ്ടു പോകുന്നത്. അതുപോലെ തന്നെ സസ്പെൻസും ശക്തമായ കഥാപാത്രങ്ങളും അപ്രതീക്ഷിത ട്വിസ്റ്റുകളും നിറഞ്ഞ ഈ ചിത്രം ത്രില്ലർ സിനിമാ പ്രേമികൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു വേറിട്ട അനുഭവമാണ് എന്നാണ് ഒരു പ്രതീക്ഷ. ഒരു പ്രതീക്ഷകളൊന്നും വൃത്തിയാകില്ലെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ ബ്യൂട്ടിഫുൾ ഉള്ള വാർഡുകളിലേക്ക് കയറാം. Stay tuned to my radio 90FM. കേട്ടറിഞ്ഞു കൊണ്ടുകൂടാ ലഞ്ച് ബ്രേക്കിൽ അർഷേന്ദ് രാജശാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്.

ഹേയ് ഹലോ, വെൽക്കം ബാക്ക്. ലഞ്ച് ബ്രേക്കിൽ ഋഷയും ധീരാജും ശരണകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്. നിങ്ങൾ അറിഞ്ഞിരുന്നോ, റിലീസ് ചെയ്തിട്ട് രണ്ട് ദിവസം ഒടിടിയിൽ നിന്ന് പിന്നീട് പിൻവലിച്ച സത്ലജ് വിവാദം. പറഞ്ഞു വന്നത് വിവാദ ഹിന്ദി ചിത്രമായ സത്ലജിന്റെ ഒടിടി സ്ട്രീമിംഗ് നിർത്തിവെച്ചിരിക്കുകയാണ്. സെൻസർ ബോർഡുമായി നീണ്ടു നിന്ന ഏകദേശം 3 വർഷത്തെ നിയമ പോരാട്ടത്തിന് ശേഷം ജൂലൈ 3 ചിത്രം C5 പ്ലാറ്റ്ഫോമിലൂടെ റിലീസ് ചെയ്തത്. ഒടിടിയിൽ ചിത്രം ഹിറ്റായി തുടരുന്നതിനിടയിലാണ് ഇന്ത്യയിൽ നിന്നും പിൻവലിച്ചത്. സിനിമ ഇന്ത്യയിൽ ലഭ്യമല്ലെങ്കിലും C5 ഗ്ലോബൽ വഴി വിദേശ രാജ്യങ്ങളിൽ സ്ട്രീമിംഗ് ചെയ്യുന്നുണ്ട്. ചിത്രത്തിലെ ചില ഭാഗങ്ങൾ ദേശീയ വിരുദ്ധ ശക്തികൾ ദുരുപയോഗം ചെയ്യാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞ് സിനിമ നീക്കം ചെയ്യാൻ അധികൃതർ ആവശ്യപ്പെടുകയായിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ. പിന്നെ സിനിമയുടെ ക്രിയേറ്റീവ് വിഷനൊപ്പം തങ്ങൾ ഉറച്ചു നിൽക്കുന്നു എന്നും നിയമപരമായ നടപടികളിലൂടെ ചിത്രം എത്രയും വേഗം തിരിച്ചുകൊണ്ടുവരാൻ ശ്രമിക്കുന്നു എന്നാണ് സിനിമാ പ്രവർത്തകർ പറയുന്നത്. ഏതായാലും ഈ ഒരു സിനിമാ വിശേഷങ്ങൾക്കിടയിൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുകൾക്കുള്ള സമയമായിട്ടുണ്ട്. കേൾക്കാം അടിപൊളി പാട്ടുകൾ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ കൂട്ടുകൂടാ. ലഞ്ച് ബ്രേക്കിൽ ഋഷയും ധീരാജും ശരണകിയാണ് നിങ്ങളുടെ കൂടെയുള്ളത്.

നമസ്കാരം. ഞാൻ തൃശൂർ മെഡിക്കൽ കോളേജ് ജനറൽ മെഡിസിൻ വിഭാഗം പ്രൊഫസർ ഡോക്ടർ രാധിക എം. ഷിഗല്ലയെക്കുറിച്ച് നമ്മുടെ സമൂഹത്തിൽ ആശങ്ക വർദ്ധിച്ചു വരികയാണല്ലോ. ഷിഗല്ല അണുബാധ ഒഴിവാക്കാൻ ചില ലളിതമായ മുൻകരുതലുകൾ പങ്കുവയ്ക്കാം. ശൗചാലയം ഉപയോഗിച്ചതിന് ശേഷം സോപ്പും വെള്ളവും ഉപയോഗിച്ച് കൈകൾ നന്നായി കഴുകുക. സുരക്ഷിതവും ശുദ്ധവുമായ കുടിവെള്ളം മാത്രം ഉപയോഗിക്കുക. വെള്ളത്തിന്റെ ഗുണമേന്മയെക്കുറിച്ച് സംശയമുണ്ടെങ്കിൽ അത് തിളപ്പിച്ചോ ശുദ്ധീകരിച്ചോ മാത്രം ഉപയോഗിക്കുക. പഴങ്ങളും പച്ചക്കറികളും കഴിക്കുന്നതിന് മുമ്പ് നന്നായി കഴുകുക. ഭക്ഷണം നന്നായി പാകം ചെയ്ത് കഴിക്കുക. സ്വിമ്മിംഗ് പൂളിലോ തടാകങ്ങളിലോ ജലാശയങ്ങളിലോ മറ്റോ ഉള്ള വെള്ളം വിഴുങ്ങാതിരിക്കുക. അടുക്കളയും ശൗചാലയവും ഉൾപ്പെടെയുള്ള ഉപരിതലങ്ങൾ പതിവായി വൃത്തിയാക്കി അണുവിമുക്തമാക്കുക. ഷിഗല്ല എളുപ്പത്തിൽ പകരുന്നതിനാൽ കുട്ടികൾക്ക് ശരിയായ കൈകഴുകൽ ശീലം പരിശീലിപ്പിക്കുക. വയറിളക്കമുണ്ടെങ്കിൽ പൂർണ്ണമായും സുഖം പ്രാപിക്കുന്നതുവരെ സ്കൂളിലേക്കോ ജോലിക്കോ പോകാതിരിക്കുക. മറ്റുള്ളവർക്ക് ഭക്ഷണം തയ്യാറാക്കുന്നതും വയറിളക്കമുള്ളവർ ഒഴിവാക്കേണ്ടതാണ്.

ഹേയ് ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ഷോ. ലഞ്ച് ബ്രേക്കിൽ അർഷയും നിങ്ങളുടെ കൂടിയുള്ളത്. യെസ്, അങ്ങനെ നമ്മുടെ എസ് എം എസ് ചോദ്യം ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാണ്. ആ സമ്മാനത്തിനായിട്ടുള്ള ചോദ്യം, ആ ഒരു ചോദ്യം മിസ്സായവർക്കൊക്കെ വേണ്ടി. സോ പിടിച്ചോളൂ നമ്മുടെ ഇന്നത്തെ എസ് എം എസ് ചോദ്യം. വിച്ച് ആസിഡ് ഇൻ പ്രസന്റ് ഇൻ കർഡ്? വിച്ച് ആസിഡ് ഈസ് പ്രസന്റ് ഇൻ കർഡ് എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ എസ് എം എസ് ചോദ്യം. സോ ഉത്തരം കിട്ടിക്കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്? ഉത്തരം വെറുതെ കയ്യിൽ വെച്ചാൽ മാത്രം പോരാ, വേഗം ഫോൺ എടുത്ത് നമ്മുടെ ഓഫീഷ്യൽ നമ്പറായ 9072878709 എന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യൂ. നമ്പർ ഒന്നോട് റിപ്പീറ്റ് ചെയ്യാം, 9072879090 എന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യൂ. ഒപ്പം നിങ്ങളുടെ പേരും സ്ഥലവും വായിക്കാനായിട്ട് മറക്കരുത് കേട്ടോ. ഏതായാലും ഉത്തരം വായിക്കുന്ന ആ ഒരു സമയം കൊണ്ട് ബ്യൂട്ടിഫുൾ ആയ കളർഫുൾ പാട്ടുകളിലേക്ക് കയറാം. സ്റ്റേ ട്യൂൺഡ് ടു മൈ റേഡിയോ 90FM. കേട്ടറിഞ്ഞ കൂട്ടുകൂടാ, ലഞ്ച് ബ്രേക്കിൽ അർഷയും നീരാജ് ശോനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്.

ഹൈ ഹലോ, വെൽക്കം ബാക്ക്. ലഞ്ച് ബ്രേക്കിൽ അർഷയും നിരാജ് ജാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്. അങ്ങനത്തെ നമ്മുടെ ഈ ഒരു ഉച്ച നേരത്തെ കത്തിയൊക്കെ വെച്ചിരുന്ന് കത്തി താഴെയിട്ടുണ്ട് ഒരു സവിയാകാറായിട്ടുണ്ട്. ദറ്റ് മീൻസ് നമ്മുടെ ഈ സ്റ്റുഡിയോ ക്ലോക്കിലെ സമയം 4 മണിയാകാറായി. ഇന്നത്തേക്ക് ടറ്റ ബൈ ബൈ പറയേണ്ട സമയമാകാറായിട്ടുണ്ട്. മൺഡേ ആയതുകൊണ്ട് തന്നെ നല്ലൊരു തുടക്കമായിരിക്കുള്ളൂ. ഇനിയിപ്പോ മൺഡേ പകുതി ദേ വൈകുന്നേരമായി എന്ന് പറഞ്ഞിട്ട് ബാക്കി നാളെ എന്ന് പറഞ്ഞ് നീട്ടി വെക്കാതെ ഇനിയും നമ്മൾ നമ്മുടെ സമയത്തെ നഷ്ടപ്പെടുത്തരുത്. കാരണം തിരിച്ചു കിട്ടാത്ത ാണ് ഈ സമയം. സോ ഈ ഒരു സമയം പ്രൊഡക്റ്റീവ് ആക്കാം. ഇനിയും സമയമുണ്ട്, നാളെ ആകട്ടെ എന്ന് പറഞ്ഞ് മാറ്റി വെക്കുകയാണ് എന്നുണ്ടെങ്കിൽ മാറ്റി വെക്കാനേ നേരം കാണുള്ളൂ. സോ ഇത്ര നാളെ എങ്ങനെ ആയിരുന്നു എന്നല്ല, ഇനി അങ്ങോട്ട് എങ്ങനെയാകണം എന്നാണ്. എന്നാലും ഈ യാത്രകളൊക്കെ എല്ലാവർക്കും നല്ലൊരു ഡെസ്റ്റിനേഷനിലേക്ക് എത്തിപ്പെടാനായിട്ട് സാധിക്കട്ടെ. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. സ്റ്റേ ഹാപ്പി, സ്റ്റേ ഹെൽത്തി, സ്റ്റേ സ്ട്രോങ്, സ്റ്റേ കൂൾ, സ്റ്റേ ട്യൂൺഡ്. ഓൺലി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ. ലഞ്ച് ബ്രേക്കിൽ അർഷയും നീരജ് ആചാര്യയും സാരിങ് off now.

മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ രജിത് കൃഷ്ണൻ, സീനിയർ കൺസൾട്ടന്റ് ഫിസിഷ്യൻ ആൻഡ് പ്രൊഫസർ, ഗവൺമെന്റ് മെഡിക്കൽ കോളേജ്, കോട്ടയം. അമീബിക് മെനിഞ്ചൈൻസഫലൈറ്റിസ് വരുന്നത് തടയാൻ എന്തൊക്കെ മുൻകരുതലുകൾ എടുക്കാം? ആദ്യമായി, കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ കുളിക്കുന്നത് ഒഴിവാക്കുക. മലിനമായ കുളങ്ങൾ, തടാകങ്ങൾ, വാട്ടർ തീം പാർക്കുകൾ, കൃത്രിമമായ കുളങ്ങൾ എന്നിവയിൽ ഇറങ്ങി കുളിക്കുന്നതും മുങ്ങി നീന്തുന്നതും പൂർണ്ണമായും ഒഴിവാക്കുക. മൂക്കിൽ വെള്ളം കയറാതെ സൂക്ഷിക്കുക. ഇത്തരം വെള്ളത്തിൽ കുളിക്കേണ്ടി വന്നാൽ തല വെള്ളത്തിൽ മുക്കാതിരിക്കുക, അല്ലെങ്കിൽ നോസ് ക്ലിപ്പുകൾ ഉപയോഗിക്കുക. കുളിക്കുമ്പോൾ ചെളി കലക്കി കുളിക്കരുത്. വേനൽക്കാലത്താണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. അന്തരീക്ഷ താപനില കൂടുമ്പോൾ വെള്ളത്തിൽ ഈ അമീബകൾ വേഗത്തിൽ വളരും. ഈ സമയങ്ങളിൽ പൊതുജലാശയങ്ങളിൽ ഇറങ്ങുന്നത് പരമാവധി ഒഴിവാക്കുക. വീട്ടിലെ ജലസ്രോതസ്സുകൾ വൃത്തിയായി സൂക്ഷിക്കുന്നത് നല്ലതാണ്. വീട്ടിലെ കിണറുകൾ, വാട്ടർ ടാങ്കുകൾ എന്നിവ ക്ലോറിനേറ്റ് ചെയ്യുക. നീന്തൽ കുളങ്ങൾ ക്ലോറിനേറ്റ് ചെയ്യുക. ടാങ്കുകൾ വൃത്തിയാക്കുക. മൂക്ക് കഴുകുമ്പോൾ എപ്പോഴും തിളപ്പിച്ചാറിയ വെള്ളം അല്ലെങ്കിൽ സ്റ്റെറൈൽ ഡിസ്റ്റിൽഡ് വാട്ടർ എന്നിവ മാത്രം ഉപയോഗിക്കുക.

നമസ്കാരം, ഞാൻ ഡോക്ടർ രാധിക, തൃശൂർ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലെ മെഡിസിൻ വിഭാഗം പ്രൊഫസറാണ്. മഴക്കാലത്താണ് എലിപ്പനി പോലെയുള്ള പകർച്ചവ്യാധികൾ പ്രധാനമായും പടർന്നു പിടിക്കുന്നത്. നമ്മുടെ ചുറ്റുമുള്ള ജലസ്രോതസ്സുകളിൽ എലിയുടെ വിസർജ്യ വസ്തുക്കൾ കലരുന്നതാണ് എലിപ്പനി പടരുന്നതിലെ ഒരു പ്രധാന കാരണം. കൈകാലുകളിൽ മുറിവുകൾ ഉള്ളവർ ഈ മലിനജലവുമായി കോണ്ടാക്ട് വരുമ്പോൾ എലിപ്പനിയുടെ അണുക്കൾ ശരീരത്തിൽ പ്രവേശിക്കുകയും രോഗത്തിന് കാരണമാവുകയും ചെയ്യുന്നു. വെള്ളക്കെട്ടുകൾ, ചെളി എന്നിവയിൽ ഇറങ്ങുന്നവർ തീർച്ചയായും ഇത്തരം സാഹചര്യങ്ങൾ കഴിയുന്നത്ര ഒഴിവാക്കുക എന്നുള്ളതാണ് ഇതിനെ തടയുന്നതിന് ഒരു പ്രധാന മാർഗം. ഇനി അഥവാ ഇറങ്ങേണ്ടി വരികയാണെങ്കിൽ ഇത്തരത്തിലുള്ള ആളുകൾ ബൂട്ട്, കയ്യുറ തുടങ്ങിയ സംരക്ഷണ ഉപകരണങ്ങൾ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ഇത്തരം സാഹചര്യങ്ങളിൽ ജോലി ചെയ്യേണ്ടി വരുന്ന തൊഴിലുറപ്പ് പ്രവർത്തകർ തുടങ്ങിയ ആളുകൾ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ നിന്ന് ഡോക്സിസൈക്ലിൻ പോലെയുള്ള പ്രതിരോധ മരുന്നുകൾ സ്വീകരിച്ചിട്ട് മാത്രമേ ഇത്തരം പ്രവൃത്തികളിൽ ഏർപ്പെടാൻ പാടുകയുള്ളൂ. എന്ന് മാത്രമല്ല, ഇത് വീടും പരിസരവും എലിശല്യത്തിൽ നിന്ന് മുക്തമാക്കി സൂക്ഷിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. എലിപ്പനിയുടെ ലക്ഷണങ്ങൾ നമ്മുടെ ദേഹത്തിൽ കണ്ടു തുടങ്ങുമ്പോൾ, അതായത് പനി, ശരീരവേദന, കണ്ണ് ചുവപ്പ് നിറം എന്നിങ്ങനെയുള്ള ലക്ഷണങ്ങൾ കാണുമ്പോൾ തന്നെ ഉടനടി അടുത്തുള്ള ഒരു ഡോക്ടറെ സമീപിച്ച് വൈദ്യസഹായം തേടേണ്ടതാണ്. കാരണം അല്ലെങ്കിൽ ഇവ ഗുരുതരമായി മാറാൻ സാധ്യതയുണ്ട്.

0: മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ രജിത് കൃഷ്ണൻ, സീനിയർ കൺസൾട്ടന്റ് ഫിസിഷ്യൻ ആൻഡ് പ്രൊഫസർ, ഗവൺമെന്റ് മെഡിക്കൽ കോളേജ്, കോട്ടയം. എന്താണ് ഡെങ്കിപ്പനിയുടെ ലക്ഷണങ്ങൾ? പൊതുവെ കൊതു കടിച്ച് 4 മുതൽ 10 ദിവസങ്ങൾക്കുള്ളിലാണ് രോഗലക്ഷണങ്ങൾ കണ്ടുതുടങ്ങുന്നത്. സാധാരണയായി കാണുന്നത് പെട്ടെന്നുണ്ടാകുന്ന കടുത്ത പനി, കണ്ണുകൾക്ക് പിന്നിലുള്ള വേദന, അസഹനീയമായ തലവേദന, കഠിനമായ അസ്ഥിപേശി വേദന, ചർമ്മത്തിൽ കാണുന്ന തിണർപ്പുകൾ, ഓക്കാനം, ചർത്തി, ഇവയൊക്കെയാണ് പൊതുവെ കാണുന്ന ലക്ഷണങ്ങൾ. ഗുരുതരമായ ചില ലക്ഷണങ്ങൾ കൂടി കാണാം. അതിശക്തമായ വയറുവേദന, വിട്ടുമാറാത്ത ഛർദ്ദി, രക്തസ്രാവം, അമിതമായ ക്ഷീണം, അസ്വസ്ഥത, ശ്വാസമെടുക്കാനുള്ള ബുദ്ധിമുട്ട്, ശരീരം തനുത്തു മരവിക്കുക, ഇവയൊക്കെയാണ് വളരെ അടിയന്തര ചികിത്സ വേണ്ട ലക്ഷണങ്ങൾ. പ്ലേറ്റ്ലെറ്റ് കുറയുക എന്നത് ഡെങ്കിപ്പനിയുടെ ഒരു പ്രത്യേക ലക്ഷണമാണ്. അതിനാൽ പനിയുള്ളപ്പോൾ ഡോക്ടറുടെ നിർദ്ദേശമില്ലാതെ ആസ്പിറിൻ, ഐബുപ്രോഫൻ, വേദന സംഹാരി ഗുളികകൾ സ്വയം വാങ്ങി കഴിക്കരുത്. പാരസെറ്റമോൾ മാത്രമാണ് സുരക്ഷിതം.
1: My Radio 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

നമസ്കാരം. ഞാൻ തൃശൂർ മെഡിക്കൽ കോളേജ് ജനറൽ മെഡിസിൻ വിഭാഗം പ്രൊഫസർ ഡോക്ടർ രാധിക എം. ഷിഗല്ലയെക്കുറിച്ച് നമ്മുടെ സമൂഹത്തിൽ ആശങ്ക വർദ്ധിച്ചു വരികയാണല്ലോ. ഷിഗല്ല അണുബാധ ഒഴിവാക്കാൻ ചില ലളിതമായ മുൻകരുതലുകൾ പങ്കുവയ്ക്കാം. ശൗചാലയം ഉപയോഗിച്ചതിന് ശേഷം സോപ്പും വെള്ളവും ഉപയോഗിച്ച് കൈകൾ നന്നായി കഴുകുക. സുരക്ഷിതവും ശുദ്ധവുമായ കുടിവെള്ളം മാത്രം ഉപയോഗിക്കുക. വെള്ളത്തിന്റെ ഗുണമേന്മയെക്കുറിച്ച് സംശയമുണ്ടെങ്കിൽ അത് തിളപ്പിച്ചോ ശുദ്ധീകരിച്ചോ മാത്രം ഉപയോഗിക്കുക. പഴങ്ങളും പച്ചക്കറികളും കഴിക്കുന്നതിന് മുമ്പ് നന്നായി കഴുകുക. ഭക്ഷണം നന്നായി പാകം ചെയ്ത് കഴിക്കുക. സ്വിമ്മിംഗ് പൂളിലോ തടാകങ്ങളിലോ ജലാശയങ്ങളിലോ മറ്റോ ഉള്ള വെള്ളം വിഴുങ്ങാതിരിക്കുക. അടുക്കളയും ശൗചാലയവും ഉൾപ്പെടെയുള്ള ഉപരിതലങ്ങൾ പതിവായി വൃത്തിയാക്കി അണുവിമുക്തമാക്കുക. ഷിഗല്ല എളുപ്പത്തിൽ പകരുന്നതിനാൽ കുട്ടികൾക്ക് ശരിയായ കൈകഴുകൽ ശീലം പരിശീലിപ്പിക്കുക. വയറിളക്കമുണ്ടെങ്കിൽ പൂർണ്ണമായും സുഖം പ്രാപിക്കുന്നതുവരെ സ്കൂളിലേക്കോ ജോലിക്കോ പോകാതിരിക്കുക. മറ്റുള്ളവർക്ക് ഭക്ഷണം തയ്യാറാക്കുന്നതും വയറിളക്കമുള്ളവർ ഒഴിവാക്കേണ്ടതാണ്.

സോ ഹേ എവ്രി വൺ, ഇത് നിങ്ങളുടെ സ്വന്തം ലാസ്റ്റ് ബെഞ്ചാണ്. ആൻഡ് വിത്ത് യു ഇസ് ആർ ജെ കൃഷ്ണപ്രിയ, നിങ്ങളുടെ സ്വന്തം കെ പി. നമ്മളെപ്പോഴും മറ്റുള്ളവരെ കെയർ ചെയ്യാനും എല്ലാവരുടെയും ഗുഡ് ബുക്സിൽ വരാനും ഭയങ്കരമായിട്ട് കഷ്ടപ്പെടാറുണ്ട് അല്ലേ. എല്ലാവരും നമ്മളെക്കുറിച്ച് നല്ലത് പറയണം, ആരും നമ്മളെ വെറുക്കരുത് എന്നൊക്കെയാണ് നമ്മുടെ ചിന്ത. പക്ഷേ ഈ ഓട്ടത്തിനിടയിൽ നമ്മൾ പലപ്പോഴും ഒരാളെ കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ മറന്നു പോകാറില്ലേ. ആരെയാണെന്നല്ലേ, നമ്മളെ തന്നെ. നമ്മളെപ്പോഴും മറ്റുള്ളവരെ ഹാപ്പിയാക്കാൻ നോക്കും, ബട്ട് വാട്ട് അബൌട്ട് അസ്? മറ്റുള്ളവർ കൊടുക്കുന്ന ആ സ്നേഹവും കെയറും നമ്മൾക്ക് തന്നെ കൊടുക്കാനായിട്ട് പലപ്പോഴും മറന്നു പോവാണ്. സെൽഫ് ലവ് എന്ന് പറഞ്ഞാൽ പലരും വിചാരിക്കുന്നത് ഭയങ്കര ഈഗോയിസ്റ്റിക് ആണ് അല്ലെങ്കിൽ സെൽഫിഷ് ആണെന്നൊക്കെയാണ്. ബട്ട് ട്രസ്റ്റ് മീ ഗൈസ്, അതൊരിക്കലും സെൽഫിഷ്നെസ് അല്ല. നമ്മുടെ ആ ഫ്ലോസും ഇൻസെക്യൂരിറ്റീസും ഒക്കെ അക്സെപ്റ്റ് ചെയ്ത് നമ്മളെ തന്നെ സ്നേഹിക്കാൻ പറ്റുന്നതാണ് ലോകത്തിലെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാര്യം. മറ്റാരും വന്ന് നമ്മളെ വാലിഡേറ്റ് ചെയ്യേണ്ട ഒരാവശ്യമില്ല. നമ്മൾ ഹാപ്പി ആയാലല്ലേ ഗൈസ് നമുക്ക് ചുറ്റുമുള്ളവരെയൊക്കെ ഹാപ്പി ആക്കാൻ പറ്റുള്ളൂ. കൂടുതൽ സെൽഫ് ലവ് ടിപ്സും വിശേഷങ്ങളും ഒരു കുട്ടി പാട്ട് ബ്രേക്കിന് ശേഷം. ടിൽ ദെൻ, ദിസ് ഇസ് ആർ ജെ കെ പി ആൻഡ് യുവർ ട്യൂൺ ടു മൈ റേഡിയോ 90 FM ലാസ്റ്റ് ബെഞ്ച്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

ഹേ ഗായ്സ്, വെൽക്കം ബാക്ക്. ദിസ് ഇസ് മൈ റേഡിയോ 90 FM. ഇത് ലാസ്റ്റ് ബെഞ്ച് ആണ്. കൂടെയുള്ളത് നിങ്ങളുടെ സ്വന്തം RJKP. നമ്മൾ ഈ സോഷ്യൽ മീഡിയ എടുത്ത് നോക്കുമ്പോൾ കാണാം എല്ലാവരും എപ്പോഴും ഭയങ്കര ഹാപ്പിയാണ്, ഭയങ്കര മോട്ടിവേറ്റഡ് ആണ്, ഫുൾ ടൈം എൻജോയ്മെൻ്റ് ആണ്. ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ അറിയാതെ വിചാരിക്കും ഇവരുടെ ലൈഫൊക്കെ എന്ത് സെറ്റാണ്, എൻ്റെ ലൈഫ് മാത്രം എന്താണ് ഇങ്ങനെ. ബട്ട് ലെറ്റ് മീ ടെൽ യു സംതിങ് ഗൈസ്, എപ്പോഴും പോസിറ്റീവായിട്ടിരിക്കുക, എപ്പോഴും ഇങ്ങനെ ഫുൾ ഓൺ എനർജറ്റിക് ആയിട്ടിരിക്കുക എന്നൊക്കെ പറയുന്നത് പ്രാക്ടിക്കലി ഇമ്പോസിബിൾ ആണ്. ലൈഫ് ഇസ് ഓൾ അബൌട്ട് അപ്സ് ആൻഡ് ഡൗൺസ്. സോഷ്യൽ മീഡിയയിൽ ആളുകൾ കാണിക്കുന്നത് അവരുടെ ലൈഫിലെ ഏറ്റവും ബെസ്റ്റ് 15 സെക്കൻഡ്സ് മാത്രമാണ്. അതിൽ പിന്നിലുള്ള സ്ട്രഗിളും സങ്കടങ്ങളും ഒന്നും ആരും റീലാക്കാറില്ലെന്നേ. ഈ ഒരു കമ്പാരിസൺ നമ്മുടെ സെൽഫ് ലവും കോൺഫിഡൻസും ഒക്കെ കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ നശിപ്പിച്ച് കളയും. അതുകൊണ്ട് ആ ഫോണൊക്കെ ജസ്റ്റ് ഒന്ന് മാറ്റിവെക്കുക, ദിപ്പോ ഈ നിമിഷം അങ്ങോട്ട് എൻജോയ് ചെയ്യുക. കൂടുതൽ സെൽഫ് ലവ് ടിപ്സും വിശേഷങ്ങളുമായി ഒരു കുട്ടി പാട്ട് ബ്രേക്കിന് ശേഷം നമുക്ക് തിരിച്ചു വരാം. ദിസ് ഇസ് RJ കൃഷ്ണപ്രിയ ഫ്രം മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം ലാസ്റ്റ് ബെഞ്ചിൽ നിങ്ങളുടെ സ്വന്തം RJKP.

നിങ്ങൾക്ക് പരിചയമുള്ള ആരുടെങ്കിലും മുതിർന്നവരോ കുട്ടികളോ ആരായാലും അവരോട് ഈ ഒരു ചോദ്യം ചോദിച്ചാൽ ലോകമെമ്പാടും പ്രസിദ്ധിയായിട്ടുള്ള ഒരു വേൾഡ് ഫേമസ് ഫീമെയിൽ സയൻറ്റിസ്റ്റിൻ്റെ പേര് പറയാമോ എന്ന് ചോദിച്ചാൽ മിക്കവാറും പേര് ഉത്തരം പറയാൻ പോകുന്നത് ഈ ഒരു പേരായിരിക്കും, മാഡം ക്യൂറി. ഹേ ഗായ്സ്, ദിസ് ഇസ് ആർ ജെ കെ പി. ഇത് ലാസ്റ്റ് ബെഞ്ച് ആണ്. ആൻഡ് യു ആർ ട്യൂൺ ടു മൈ റേഡിയോ 90 FM. ലോകമെമ്പാടുമുള്ള സാധാരണക്കാരിൽ സാധാരണക്കാരായ ആളുകളെ പോലും നാവിൻ തുമ്പത്ത് ആദ്യം വരുന്ന ഫീമെയിൽ സയൻറ്റിസ്റ്റിൻ്റെ പേര് മാഡം ക്യൂറി, ദ റേഡിയോ ആക്റ്റീവ് ലേഡി. ഒന്നിന് പുറകെ ഒന്നായി 2 തവണയാണ് നോബൽ പ്രൈസ് വാങ്ങിയ ലോകത്തിലെ ആദ്യത്തെ വ്യക്തിയാണ് മാഡം ക്യൂറി. അതും 2 വ്യത്യസ്ത സയൻസ് ഫീൽഡിലാണെന്ന് ഓർക്കണം, ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി. ആ ഒരു റെക്കോർഡുണ്ടല്ലോ, ഇന്നും ലോകത്ത് മറ്റാർക്കും തകർക്കാൻ കഴിഞ്ഞിട്ടില്ല ഗൈസ്. അതുമാത്രമല്ല, അക്കാലത്ത് സ്ത്രീകൾക്ക് പ്രൊഫസറാകാൻ പോലും അനുവാദമില്ലാതിരുന്ന പാരീസിലെ സോർബൺ യൂണിവേഴ്സിറ്റിയിൽ ആദ്യത്തെ വനിതാ പ്രൊഫസറായിരുന്നു മാഡം ക്യൂറി. പെണ്ണാണെന്ന് പറഞ്ഞ് മാറ്റി നിർത്തി പഠിക്കാൻ പോലും സമ്മതിക്കാതിരുന്ന ഒരു സമൂഹത്തിന് മുന്നിൽ സ്വന്തം കഠിനാധ്വാനം കൊണ്ടും ബുദ്ധി കൊണ്ടും അവർ ഉണ്ടാക്കിയെടുത്തൊരു സാമ്രാജ്യമായിരുന്നു അത്. ഒരുപാട് പ്രതിസന്ധികളോട് ഫൈറ്റ് ചെയ്ത് ഹിസ്റ്ററി ക്രിയേറ്റ് ചെയ്ത നമ്മുടെ സ്വന്തം കിഡിലൻ വുമൺ മാഡം ക്യൂറിയുടെ ഇൻസ്പയറിംഗ് ലൈഫിനെ കുറിച്ചാണ് നമ്മളിപ്പോൾ സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. മാഡം ക്യൂറിയെക്കുറിച്ചുള്ള കൂടുതൽ വിശേഷങ്ങൾ ഒരു കുട്ടി പാട്ട് ബ്രേക്കിന് ശേഷം കേൾക്കാം. ടിൽ ദെൻ, ദിസ് ഇസ് ആർ ജെ കെ പി ആൻഡ് യു ട്യൂൺ ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം ഫ്രം ലാസ്റ്റ് ബെഞ്ച്.

നമ്മളൊക്കെ ലൈഫിൽ ചെറിയൊരു സ്ട്രഗിൾ ഉണ്ടാവുമ്പോഴേക്കും അല്ലെങ്കിൽ വിചാരിച്ചൊരു കാര്യം നടക്കാതെ വരുമ്പോൾ അപ്പോഴേക്കും മടുത്തു പോകാറുണ്ടല്ലേ. എൻ്റെ ലൈഫ് മാത്രം ഇങ്ങനെ എന്താ ഇത്ര കഷ്ടപ്പാട് എന്നൊക്കെ നമ്മൾ ചിന്തിക്കും. പക്ഷെ ഗൈസ്, മാഡം ക്യൂറിയുടെ കോളേജ് കാലത്തെ കഥ നിങ്ങൾക്ക് അറിയാവൂ. ദിസ് ഇസ് ആർ ജി കൃഷ്ണപ്രിയ ആൻഡ് യു ആർ ട്യൂൺ ടു മൈ റേഡിയോ 90 FM ലാസ്റ്റ് ബെഞ്ച്. പോളണ്ടിൽ ജനിച്ച നമ്മുടെ മാഡം ക്യൂറിക്ക് ആ കാലത്ത് സ്ത്രീകൾക്ക് അവിടെ ഉന്നത വിദ്യാഭ്യാസം നിഷേധിക്കപ്പെട്ടതുകൊണ്ട് ഫ്രാൻസിലേക്ക് പോകേണ്ടി വന്നു. പാരീസിലെ സോർബോൺ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുമ്പോൾ പുള്ളിക്കാർക്ക് താങ്ങാവുന്നതിലപ്പുറമായിരുന്നു അവിടുത്തെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ. കയ്യിൽ കാശില്ലാത്തതുകൊണ്ട് ബ്രെഡും ചായയും മാത്രം കഴിച്ച് അതിശൈത്യമുള്ള മുറിയിൽ കോട്ടുകൾക്ക് ഒന്നിനുമീതെ ഒന്നായി പുതച്ചുറങ്ങിയാണ് അവർ പഠിച്ചു തീർത്തത്. വിശപ്പും തണുപ്പും കാരണം പലതവണ അവർ ബോധം കെട്ടി വീണിട്ടുണ്ട്. എന്നിട്ടും അവർ പഠനം നിർത്തിയില്ല. കാരണം അവരുടെ ഉള്ളിൽ സയൻസിനോടുള്ള ആ ഒരു പാഷൻ അതൊരു തീയായിട്ട് കത്തുന്നുണ്ടായിരുന്നു. ആ കഷ്ടപ്പാടിൻ്റെ അവസാനം അവർ ചരിത്രം തിരുത്തി കുറിക്കുകയും ചെയ്തു. അപ്പം മാഡം ക്യൂറിയുടെ ഒരു ജേണി നമ്മളോട് പറഞ്ഞു വയ്ക്കുന്ന എന്താണ്? ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന സ്ട്രഗിൾസ് ഉണ്ടല്ലോ, അതൊന്നും തന്നെ നമ്മളെ തകർത്താനുള്ളതല്ല. നമ്മൾ നാളെ എത്താൻ പോകുന്ന വലിയൊരു ഉയരത്തിന് മുന്നോടിയായിട്ടുള്ളൊരു ഹോംവർക്ക് മാത്രമാണിത്. സോ ഡോണ്ട് ഗിവ് അപ്പ് ഗൈസ്, കീപ് ഗോയിങ്. അപ്പം ഈ ഒരു പോസിറ്റീവ് എനർജിയിൽ മനസ്സിന് നല്ലൊരു വൈബ് തരുന്ന അടുത്ത ബ്യൂട്ടിഫുൾ ട്രാക്കിലേക്ക് നമുക്ക് പോകാം. ദിസ് ഇസ് ആർ ജെ കെ പി ആർ യു ആർ ട്യൂൺ ടു ലാസ്റ്റ് ബെഞ്ച് ഫ്രം മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

നമ്മൾ ഇന്ന് ജീവിക്കുന്ന ഈ ലോകത്ത് പുതിയൊരു ഐഡിയ ഉണ്ടായാൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംഭവം പുതുതായിട്ട് കണ്ടുപിടിച്ചാൽ, നമ്മൾ ആദ്യം എന്താ ചെയ്യാം? പെട്ടെന്ന് അതിനൊരു പേറ്റൻ്റ് എടുക്കും, അത് വെച്ച് കോടികൾ അങ്ങോട്ട് സമ്പാദിക്കും, ലൈഫ് അങ്ങോട്ട് സെറ്റാക്കും, അല്ലേ? അതാണ് ബിസിനസ് മൈൻഡ്. എന്നാൽ ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ചിന്തിച്ച ഒരു മനുഷ്യ സ്നേഹിയായിരുന്നു മാഡം ക്യൂറി. ഹേ ഗായ്സ്, ദിസ് ഇസ് ആർ ജെ കെ പി ആൻഡ് യു ആർ ട്യൂൺഡ് ടു ലാസ്റ്റ് ബെഞ്ച്. മാഡം ക്യൂറിയും ഭർത്താവ് പിയറി ക്യൂറിയും കൂടിയാണ് റേഡിയവും പൊളോണിയവും കണ്ടുപിടിക്കുന്നത്. അതിൽ ഈ റേഡിയം ഉപയോഗിച്ച് ക്യാൻസർ രോഗം ഭേദമാക്കാൻ പറ്റുമെന്ന് അവർ തിരിച്ചറിഞ്ഞിട്ടുണ്ടായിരുന്നു. അന്ന് ആ കണ്ടുപിടുത്തത്തിന് മാഡം ക്യൂറിക്ക് ഒരു പേറ്റൻ്റ് എടുക്കാമായിരുന്നു. അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ലോകത്തിലെ ഏറ്റവും വലിയ കോടീശ്വരന്മാരുടെ ഒരാളായി അവർ മാറിയേനെ. തലമുറകൾക്ക് ജീവിക്കാനുള്ള സ്വത്ത് അവർക്ക് ആ ഒരൊറ്റ സിഗ്നേച്ചറിലൂടെ സ്വന്തമാക്കായിരുന്നു. പക്ഷെ അവരത് ചെയ്തില്ല. പേറ്റൻ്റ് വേണ്ടെന്ന് അവർ സ്വയം തീരുമാനിച്ചു. റേഡിയം ഒരു എലമെൻ്റാണ്, അത് പ്രകൃതിയുടേതാണ്, അതിന്മേൽ എനിക്ക് അവകാശമില്ല, അത് ലോകത്തുള്ള എല്ലാ രോഗികൾക്കും ഉള്ളതാണ് എന്നായിരുന്നു അവരുടെ നിലപാട്. പണത്തേക്കാൾ വലുതാണ് മനുഷ്യത്വം എന്ന് സ്വന്തം ജീവിതം കൊണ്ട് കാണിച്ചു തന്ന മാഡം ക്യൂറിക്ക് നമുക്കൊരു ബിഗ് സല്യൂട്ട് കൊടുക്കാം. അപ്പോൾ ആ ഒരു പവർഫുൾ സോൾ ഓർമ്മിപ്പിക്കുന്ന മനോഹരമായ അടുത്ത പാട്ടിലേക്ക് നമുക്ക് പോകാം. ദിസ് ഇസ് ആർ ജെ കെ പി ആൻഡ് യു ആർ ട്യൂൺ ടു ലാസ്റ്റ് ബെഞ്ച്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

നമ്മളൊക്കെ എപ്പോഴും സോഷ്യൽ മീഡിയയിൽ പവർ കപ്പിൾസിനെ കുറിച്ചൊക്കെ സംസാരിക്കാറുണ്ടല്ലോ. മെയ്ഡ് ഫോർ ഈച്ച് അതർ, മാച്ച് മെയ്ഡ് ഇൻ ഹെവൻ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ടാഗ് ചെയ്യാറുണ്ട്. എന്നാൽ സയൻസ് ലോകത്തെ, അല്ല ഈ ഹിസ്റ്ററിയിലെ തന്നെ ഏറ്റവും ബ്യൂട്ടിഫുള്ളായ പവർ കപ്പിൾസ് ആരാണെന്നറിയോ? അത് മേരി ക്യൂറിയും അവരുടെ ഭർത്താവ് പിയറി ക്യൂറിയും ആയിരുന്നു. ദിസ് ഇസ് ആർ ജെ കെ പി ആൻഡ് യു ആർ ട്യൂൺഡ് വിത്ത് ലാസ്റ്റ് ബെഞ്ച്. ആൻഡ് പാരീസിലെ ലബോറട്ടറിയിൽ വെച്ചാണ് അവർ ആദ്യമായി കാണുന്നത്. സയൻസിനോടുള്ള ഒരേ പോലത്തെ പാഷൻ അവരെ പെട്ടെന്ന് കട്ട ഫ്രണ്ട്സും പിന്നീട് ലൈഫ് പാർട്ട്നേഴ്സും ആക്കി മാറ്റി. അവരൊന്നിച്ചായിരുന്നു ആ വലിയ കണ്ടുപിടുത്തങ്ങളൊക്കെ നടത്തിയത്. അങ്ങനെയിരിക്കെ 1903 ഫിസിക്സിനോടുള്ള നോബൽ പ്രൈസ് പ്രഖ്യാപിക്കാൻ നേരത്ത് ആ കാലത്ത് സ്ത്രീവിരുദ്ധ ചിന്താഗതി കാരണം നൊബേൽ കമ്മിറ്റി നൊബേൽ പ്രൈസ് ലിസ്റ്റിൽ നിന്ന് മേരി ക്യൂറിയുടെ പേര് മനഃപൂർവ്വം ഒഴിവാക്കി. ഭർത്താവായ പിയറി ക്യൂറിയും മറ്റൊരു സയൻറ്റിസ്റ്റിൻ്റെയും പേര് മാത്രമാണ് അവർ അനൗൺസ് ചെയ്തത്. ഈ വിവരം അറിഞ്ഞതും പിയറി ക്യൂറി കമ്മിറ്റിക്ക് കട്ടായമായൊരു കത്തയച്ചു. നിങ്ങൾ മേരിക്ക് അവാർഡ് തരുന്നില്ലെങ്കിൽ എനിക്കും അവാർഡ് വേണ്ട, ഞങ്ങളുടെ റിസർച്ചിൽ എന്നെ പോലെ തന്നെ തുല്യ പങ്കാളിത്തം അവൾക്കുമുണ്ട്. ഒടുവിൽ പിയറി ക്യൂറിയുടെ കടുത്ത നിലപാടിന് മുന്നിൽ നോബൽ കമ്മിറ്റിക്ക് വഴങ്ങേണ്ടി വന്നു. അങ്ങനെയാണ് മേരി ക്യൂറി തൻ്റെ ആദ്യത്തെ നോബൽ പ്രൈസ് സ്വന്തമാക്കുന്നത്. തൻ്റെ ലൈഫ് പാർട്ട്ണറിൻ്റെ കഴിവിനെ മറ്റാരെക്കാളും മുമ്പ് തിരിച്ചറിയുകയും അവർക്ക് വേണ്ടി ലോകത്തിന് മുന്നിൽ ഫൈറ്റ് ചെയ്യുകയും ചെയ്യുന്ന ഒരു പാർട്ട്ണറെ കിട്ടുന്നതല്ലേ ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം? അതായിരുന്നു അവരുടെ റിയൽ ലവ്. അപ്പോൾ ആ ഒരു മനോഹരമായ പ്രണയത്തിൻ്റെ വൈബിൽ നമ്മുടെ മനസ്സ് നിറയ്ക്കാൻ പോകുന്ന അടുത്തൊരു ബ്യൂട്ടിഫുൾ മെലഡി സോങ്ങിലേക്ക് നമുക്ക് പോകാം. ദിസ് ഇസ് ആർ ജെ കെ പി ഓൺ ലാസ്റ്റ് ബെഞ്ച്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

നമ്മൾ ഇന്ന് മാഡം ക്യൂറിയുടെ സ്ട്രഗിൾസിനെ കുറിച്ചും പ്രണയത്തെക്കുറിച്ചും അവർ ലോകത്തിന് നൽകിയ വലിയ വലിയ സംഭാവനകളെ കുറിച്ചും ഒക്കെ സംസാരിച്ചു. എന്നാൽ ഈ വലിയ യാത്രയുടെ അവസാനം എങ്ങനെയായിരുന്നു എന്നറിയാമോ? തികച്ചും ദാരുണവും എന്നാൽ അതിലേറെ ബഹുമാനം തോന്നുന്നതുമായ ഒന്നായിരുന്നു അത്. താൻ രാത്രിയിലും പകലും ഇരുന്ന് റിസർച്ച് ചെയ്ത് ലോകത്തിന് മുഴുവൻ വെളിച്ചം നൽകിയ ആ കണ്ടുപിടുത്തം തന്നെയാണ് ഒടുവിൽ അവരുടെ ജീവനെടുത്തതും. This is RJKP on Last Bench. വർഷങ്ങളോളം ലാബിൽ റേഡിയോ ആക്റ്റീവ് മൂലകങ്ങളുമായി യാതൊരു സുരക്ഷാ മാനദണ്ഡങ്ങളും കൂടാതെ ഇടപഴകിയതുമൂലം മാഡം ക്യൂറിക്ക് എപ്ലാസ്റ്റിക് അനീമിയ എന്ന മാരക രോഗം പിടിപെട്ടു. അവർ റിസർച്ച് ചെയ്യുമ്പോൾ ഉപയോഗിച്ചിരുന്ന കോട്ടുകളിലും പേപ്പറുകളിലും ലബോറട്ടറി ഡയറികളിലും ഒക്കെ അത്രയധികം റേഡിയേഷൻ ഉണ്ടായിരുന്നു. പോക്കറ്റിൽ റേഡിയോ അടങ്ങിയ ടെസ്റ്റ് ട്യൂബ് വരെ വെച്ചിട്ടാണ് അവർ നടന്നിരുന്നത്. ഒടുവിൽ 1934 ജൂലൈ 4 ആ മഹതി ഈ ലോകത്തോട് വിട പറഞ്ഞു. ജസ്റ്റ് ഒരു ഫാക്ട് പറയാം, മാഡം ക്യൂറി ഉപയോഗിച്ചിരുന്ന ആ ലബോറട്ടറി ഡയറികളും പേപ്പറുകളും ഒക്കെ ഇന്നും ഫ്രാൻസിലെ നാഷണൽ ലബോറട്ടറിയിൽ ലെഡ് ലൈൻ ബോക്സുകളിൽ അതീവ സുരക്ഷിതമായി സൂക്ഷിച്ചിട്ടുണ്ട്. കാരണം ഇന്നും അതിൽ ഭയങ്കരമായ റേഡിയേഷൻ ഉണ്ട്. അടുത്ത 1500 വർഷത്തേക്ക് കൂടി ആ പേപ്പറുകൾ ആർക്കും തൊടാൻ പോലും പറ്റില്ല. അതെല്ലാം റേഡിയോ ആക്റ്റീവാണ്. ലോകത്തിന് വേണ്ടി സ്വന്തം ജീവൻ തന്നെ ഹോമിച്ച ആ വലിയ ശാസ്ത്രജ്ഞയ്ക്ക് മുന്നിൽ നമുക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കാം. അവരുടെ ഓർമ്മകളിൽ മനസ്സിന് നല്ലൊരു ഫീലിംഗ് തരുന്ന അടുത്ത മനോഹരമായ ഒരു മെലഡി ഗാനം കേൾക്കാം. കേട്ടുകൊണ്ടേയിരിക്കൂ മൈ റേഡിയോ 90 FM. ദിസ് ഇസ് RJKP ഓൺ ലാസ്റ്റ് ബെഞ്ച്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

നമ്മളൊരു കാര്യം ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചിട്ട് അത് കിട്ടാതെ വരുമ്പോൾ നമ്മൾ വിചാരിക്കും ഈ ലോകം മുഴുവൻ എനിക്കെതിരാണ്, ദൈവത്തിന് പോലും എന്നോട് കലിപ്പാണെന്നൊക്കെ. ബട്ട് ഗൈസ്, നിങ്ങൾ ദ ആൽക്കെമിസ്റ്റ് എന്ന ബുക്ക് വായിച്ചിട്ടുണ്ടെങ്കിൽ അതിലൊരു മാജിക്കൽ കോൺസെപ്റ്റ് പറയുന്നുണ്ട്. പൗലോ കൊയ്ലോയുടെ ലോക പ്രസിദ്ധമായ ആ വരികൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. വെൻ യു വോണ്ട് സംതിങ്, ഓൾ ദ യൂണിവേഴ്സ് കൺസ്പയർസ് യു ഇൻ ഹെൽപ്പിംഗ് ടു അച്ചീവ് ഇറ്റ്. ദിസ് ഇസ് ആർ ജെ കെ പി ആൻഡ് യു ആർ ട്യൂൺ ടു മൈ റേഡിയോ 90 FM ലാസ്റ്റ് ബെഞ്ച്. നമ്മളൊരു കാര്യം അത്രമേൽ ആത്മാർത്ഥമായി നമ്മുടെ ആത്മാവ് കൊണ്ട് ആഗ്രഹിച്ചാൽ അത് നമ്മൾക്ക് നേടിത്തരാനായിട്ട് ഈ പ്രപഞ്ചം മുഴുവൻ നമ്മുടെ കൂടെ നിൽക്കും. ഒരൊറ്റ കണ്ടീഷനുള്ളൂ, വഴിയിൽ കാണുന്ന തടസ്സങ്ങളും പ്രതിസന്ധികളും കണ്ട് പേടിച്ച് നമ്മുടെ സ്വപ്നങ്ങൾ പാതി വഴിയിൽ ഇട്ട് ഓടരുത്. പ്രപഞ്ചം നമ്മളെ പരീക്ഷിക്കും, ആ പരീക്ഷണങ്ങളെയൊക്കെ മറികടന്ന് മുന്നോട്ട് പോയാൽ വിധി വരെ വഴിമാറും ഗൈസ്. അതുകൊണ്ട് നിങ്ങൾ വിചാരിച്ച കാര്യം ഇതുവരെ നടന്നിട്ടില്ലെങ്കിൽ വിഷമിക്കേണ്ട, ഒരു കാര്യമില്ല. ദ വേൾഡ് ഇസ് വർക്കിംഗ് ഫോർ യു. നമ്മൾ ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കുക. അപ്പോൾ ഇരിക്കിടൽ എനർജിയിൽ നിങ്ങളുടെ മൂഡ് നെക്സ്റ്റ് ലെവൽ എത്തിക്കാൻ ഒരു സൂപ്പർ ഹിറ്റ് സോങ് വരുന്നുണ്ട്. ദിസ് ഇസ് ആർ ജെ കെ പി ഓൺ ലാസ്റ്റ് ബെഞ്ച്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം മൈ റേഡിയോ 90 FM-ൽ.

നമ്മളൊക്കെ എപ്പോഴും വിചാരിക്കും ഇപ്പം പോകുന്ന ലൈഫ് അങ്ങനെ അങ്ങ് പൊക്കോട്ടെ, വലിയ റിസ്ക്കൊന്നും എടുക്കാൻ വയ്യ, ഫാമിലി ജോലി അല്ലെങ്കിൽ കോളേജ് ലൈഫ് അതിങ്ങനെ പീസായിട്ട് പോയാൽ മതിയെന്ന്. ബട്ട് ട്രസ്റ്റ് മീ ഗൈസ്, പൗലോ കൊയ്ലോയുടെ ദി ആൽക്കമിസ്റ്റ് നമ്മളെ പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ പാഠം എന്താണെന്നറിയോ? നമ്മൾ ആ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യാതെ ലൈഫിൽ ഒന്നും നേടാൻ കഴിയില്ല എന്നുള്ളതാണ്. ദിസ് ഇസ് ആർ ജെ കെ പി ഓൺ ലാസ്റ്റ് ബെഞ്ച്. നമ്മുടെ കഥയിലെ നായകനുണ്ടല്ലോ സാന്റിയാഗോ, അവൻ്റെ ആടുകളെ മുഴുവൻ വിറ്റ് ആ പൈസയും കൊണ്ട് അവൻ കണ്ട സ്വപ്നം തേടി അങ്ങോട്ട് പോവാണ്. വഴിയിൽ വെച്ച് അവൻ്റെ കയ്യിലെ പണം മുഴുവൻ മോഷണം പോയി. അവൻ ഒരുപാട് കഷ്ടപ്പെട്ടു. പക്ഷെ ആ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്ത് അവൻ ഇറങ്ങി പുറപ്പെട്ടതുകൊണ്ട് മാത്രമാണ് അവന് പുതിയൊരു ഭാഷ പഠിക്കാൻ കഴിഞ്ഞത്, മരുഭൂമിയെ മനസ്സിലാക്കാൻ കഴിഞ്ഞത്, തൻ്റെ ജീവിത പങ്കാളിയായ ഫാത്തിമയെ കണ്ടെത്താൻ കഴിഞ്ഞത്, ഒടുവിൽ ആ ലോകം മുഴുവൻ അത്ഭുതപ്പെടുന്ന നിധി സ്വന്തമാക്കാൻ കഴിഞ്ഞത്. ഈ ബുക്കിലൊരു ബ്യൂട്ടിഫുൾ ലൈൻ ഉണ്ട് കേട്ടോ, എ ഷിപ്പ് ഇസ് സേഫ് ഇൻ ഹാർബർ ബട്ട് ദാറ്റ്സ് നോട്ട് വാട്ട് ഷിപ്സ് ആർ ബിൽഡ് ഫോർ. ഒരു കപ്പൽ തുറമുഖത്ത് കിടക്കുമ്പോൾ ഭയങ്കര സുരക്ഷിതമാണ് അല്ലേ ഗൈസ്? പക്ഷേ കപ്പലുകൾ ഉണ്ടാക്കിയിരിക്കുന്ന അവിടെ കിടക്കാനല്ലോ, കടലിലെ തിരമാലകളോട് ഫൈറ്റ് ചെയ്ത് മുന്നോട്ട് പോകാനാണ്. നമ്മുടെ ലൈഫും അങ്ങനെ തന്നെയാണ് അല്ലേ? നമ്മുടെ ആ ഒരു കുഞ്ഞു കംഫർട്ട് സോണിൽ ഒതുങ്ങിക്കൂടി ഇരിക്കാനല്ല നമ്മൾ ജനിച്ചിട്ടുള്ളത്. പേടിയൊക്കെ മാറ്റിവെച്ച് ഇന്ന് തന്നെ ആ കംഫർട്ട് സോൺ ഒന്ന് ബ്രേക്ക് ചെയ്യും. നമ്മളെ കാത്തിരിക്കുന്നത് ആ വലിയൊരു ലോകമാണ്, വലിയൊരു ട്രഷറാണ്. അപ്പോൾ ആ ഒരു നെക്സ്റ്റ് ലെവൽ എനർജിയിൽ നമ്മുടെ മൈൻഡ് ഒന്ന് പീക്കിലെത്തിക്കാനായിട്ട് ഒരു സൂപ്പർ ഹിറ്റ് ട്രാക്ക് വരുന്നുണ്ട്. ദിസ് ഇസ് ആർ ജെ കെ പി ഓൺ ലാസ്റ്റ് ബെഞ്ച്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. യു ആർ ലിസണിങ് ടു മൈ റേഡിയോ 90 FM.

ഹലോ ഗായ്സ്, ഈ വരുന്ന വീക്കെൻഡിൽ എങ്ങോട്ടെങ്കിലും ഒരു ട്രിപ്പ് പോകാനായിട്ട് നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടോ? ഒരു ലൗഡ് മ്യൂസിക് വെച്ച് വണ്ടിയെടുത്ത് ആ മഞ്ഞും കുളിരുമുള്ള വയനാട്ടിലേക്ക് അങ്ങ് വെച്ച് പിടിച്ചാലോ? വയനാട് എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മൈൻഡിൽ ആദ്യം വരുന്നത് ലക്കിടിയും സുൽത്താൻ ബത്തേരിയൊക്കെ ആയിരിക്കും അല്ലേ? പക്ഷെ ഇന്ന് ഞാൻ നിങ്ങൾക്ക് വയനാട്ടിലെ ഒരു കിടിലൻ മാജിക്കൽ സ്പോട്ട് പരിചയപ്പെടുത്തരാൻ പോവാണേ. ദ വൺ ആൻഡ് ഓൺലി ബാണാസുര ഹിൽസ്. ദിസ് ഇസ് ആജി കൃഷ്ണപ്രിയ ആൻഡ് യു ആർ ട്യൂൺഡ് ടു ലാസ്റ്റ് ബെഞ്ച്. പലരും ബാണാസുര സാഗർ ഡാം കണ്ട് തിരിച്ചു വരാറാണ് പതിവ്. ബട്ട് ട്രസ്റ്റ് മീ ഗൈസ്, ട്രക്കിംഗ് ഇഷ്ടപ്പെടുന്നവർക്ക് ഇതിലും മികച്ചൊരു സ്പോട്ട് വയനാട്ടിൽ വേറെ ഇല്ല. വയനാട്ടിലെ ഏറ്റവും ഉയരമുള്ള മലനിരകളിൽ ഒന്നാണ് ബാണാസുര ഹിൽസ്. സീ ലെവലിൽ നിന്ന് ഏകദേശം 2000-ൽ അധികം മീറ്റർ ഉയരത്തിൽ കുത്തനെയുള്ള മലനിരകളൊക്കെ കയറി നമ്മൾ മുകളിലെത്തുമ്പോൾ ഉള്ള ആ വ്യൂ ഉണ്ടല്ലോ ഗൈസ്, അടിപൊളിയാണ്. മുകളിൽ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ ആ ബാണാസുര ഡാമിൻ്റെ കുഞ്ഞു കുഞ്ഞു ഐലൻഡുകളും ആ നീല ജലാശയവും നമ്മളെ വന്ന് തൊട്ടുരുമിപ്പോകുന്ന ആ മേഘങ്ങളും, ഓ അതൊരു വേറെ തന്നെ ഒരു ഫീലാണ്. അതുകൊണ്ട് ലൈഫിൽ ചെറിയൊരു ബ്രേക്ക് വേണം, സ്ട്രെസ്ഡ് ഔട്ട് ആണ് എന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ ബാക്ക് പാക്കൊക്കെ റെഡിയാക്കി നേരെ ബാണാസുര ഹിൽസിലേക്ക് വിട്ടോളൂ കേട്ടോ. അപ്പോൾ ആ ഒരു അടിപൊളി ട്രാവൽ മൂഡിലേക്ക് നിങ്ങളുടെ മൈൻഡ് എത്തിക്കാൻ ദാ വരുന്ന ഒരു ഫ്രഷ് ആൻഡ് എനർജറ്റിക് ട്രാക്ക്. ദിസ് ഇസ് ആർ ജെ കെ പി ഓൺ ലാസ്റ്റ് ബെഞ്ച്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. You are listening to My Radio 90 FM.

ഒരു ഈവനിങ് ടൈമിൽ നല്ല തണുത്ത കടൽക്കാറ്റൊക്കെ കൊണ്ട് തിരകളൊക്കെ എണ്ണി ആ കായലും കടലും ഒക്കെ ഒന്നിക്കുന്ന ആ മനോഹരമായ കാഴ്ച കണ്ട് അങ്ങനെ ഇരിക്കാൻ ആർക്കും ഇഷ്ടമില്ലാത്തത് അല്ലേ? വീക്കെൻഡൊക്കെ കളറാക്കാൻ പറ്റിയ ഒരു അടിപൊളി കിടലൻ സ്പോട്ട് പറഞ്ഞിരട്ടെ. തൃശ്ശൂർക്കാരുടെ സ്വന്തം ദ വൺ ആൻഡ് ഓൺലി അഴീക്കോട് മുനക്കൽ ബീച്ച്. This is Ajay Krishnapriya and you are tuned to my radio 90FM Last Bench. നിങ്ങൾ എറണാകുളം അല്ലെങ്കിൽ തൃശ്ശൂർ റൂട്ടിലുള്ളവരാണെങ്കിൽ ഒരു ഈവനിങ് ഡ്രൈവിന് പോകാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് സ്പോട്ടാണിത്. കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ പീപ്പിൾസ് പാർക്കുകളിലൊന്നാണ് ഈ മുനക്കൽ ബീച്ചിലുള്ളത്. ഒരു വശത്ത് നല്ല ഭംഗിയുള്ള കാറ്റാടി മരത്തണലുകളും മറുവശത്ത് ചൈനീസ് വലകളും കായൽ ഭംഗിയും. അവിടുത്തെ ആ പുലിമൂട്ടിലൂടെ നടന്ന് അസ്തമയ സൂര്യൻ്റെ ചുവപ്പ് ആകാശമൊക്കെ കണ്ട് കയ്യിലൊരു ചൂട് ചായയും ഒരു പ്ലേറ്റ് കടിയും ഒക്കെ ഉണ്ടെങ്കിൽ അയ്യോ, അപ്പോൾ കിട്ടുന്ന ആ ഒരു പീസ് ഓഫ് മൈൻഡ് ഉണ്ടല്ലോ, അത് വേറെ എവിടെയും കിട്ടില്ല. ഫ്രണ്ട്സായിട്ടോ ഫാമിലി ആയിട്ടോ അല്ലെങ്കിൽ പ്രിയപ്പെട്ടവരായിട്ടോ ഒക്കെ ഒരു ലോങ് ഡ്രൈവ് വന്ന് പീസ്ഫുള്ളായിട്ട് ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് ഇതിലും നല്ലൊരു ചോയ്സ് വേറെ ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. അതുകൊണ്ട് ഇനി എപ്പോഴെങ്കിലും എങ്ങോട്ട് പോകണമെന്ന് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ വണ്ടിയുടെ കീ എടുത്തോളൂ, നേരെ വിട്ടോളൂ അഴീക്കോട് ബീച്ചിലേക്ക്. അപ്പോൾ ഈ ഒരു റിലാക്സിങ് വൈബിൽ മനസ്സിനൊരു കുളിർമ നൽകുന്ന അടുത്തൊരു ബ്യൂട്ടിഫുൾ ഫീലിംഗ് സോങ് കേട്ടിട്ട് വരാം. This is RJKP on Last Bench. Ketaranya kootukoodam on my radio 90 FM.

ഹേയ് ഗായ്സ്, ദിസ് ഇസ് ആർ ജെ കെ പി. ഇത് ലാസ്റ്റ് ബെഞ്ചാണ്, നിങ്ങളുടെ സ്വന്തം മൈ റേഡിയോ 90 FM-ൽ. ആൻഡ് യെസ് ഗായ്സ്, അങ്ങനെ ഇന്നത്തെ നമ്മുടെ മനോഹരമായ യാത്ര ഇവിടെ അവസാനിക്കുകയാണ് കേട്ടോ. എത്ര പെട്ടെന്നാൽ എട്ടായും പോയത് ഞാനും അറിഞ്ഞില്ല കേട്ടോ. പോകാൻ നേരത്തെ ഒരു കുഞ്ഞു കാര്യം കൂടെ ഓർമ്മിപ്പിക്കാം. അപ്പോൾ നമ്മൾ ഷോവിൻ്റെ തുടക്കത്തിൽ സെൽഫ് ലവിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. യെസ് ഗായ്സ്, സെൽഫ് ലവ് ഇസ് എ സൂപ്പർ പവർ. സോ ഇന്ന് രാത്രി ഉറങ്ങാൻ കിടക്കുന്നതിന് മുമ്പ് ലൈഫിൽ നിങ്ങൾ അച്ചീവ് ചെയ്ത നല്ല കാര്യങ്ങളെക്കുറിച്ച് മാത്രം ആലോചിക്കുക. വി ആർ സ്പെഷ്യൽ, വി ആർ യുണീക്, വി ആർ വൺ ഇൻ മില്യൺ എന്ന് പിന്നെയും പിന്നെയും ഓർമ്മപ്പെടുത്തിക്കൊണ്ടേയിരിക്കുക. എന്നിട്ട് സ്വന്തമായിട്ട് പറയുക, ഐ എം പ്രൗഡ് ഓഫ് മൈസെൽഫ്, ഐ ലവ് മീ. അപ്പോൾ ഇന്നത്തെ ഷോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. സോ ഗുഡ് നൈറ്റ് ആൻഡ് സ്വീറ്റ് ഡ്രീംസ്. ദിസ് ഇസ് ആർ ജെ കെ പി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം ഓൺ ലാസ്റ്റ് ബെഞ്ച്.

0: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.
1: ഏതോ ഒന്ന് മനതിലെ അടടാ എനിക്കിരുത്. ഉനയേ നിൻ വിഴികളും അഴകായി കാട്ടുതോ.